0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുന്നു. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി. സൂറത്തു ദഹർ മുതൽ
1: أعوذ بالله من الشيطان الرجيم
2: يوم يجمع الله الرسل

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: കബീറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ഓഗസ്റ്റ് 5 ബുധൻ, ഹിജറ വർഷം 1448, സഫർ 21. ഓരോ ദിവസവും ഖുർആനോടൊപ്പം ആരംഭിക്കാനും അവസാനിപ്പിക്കാനും പ്രചോദനം നൽകുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവം സ്വാഗതം.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം നിർവഹിക്കുന്നത് അബ്ദുർ റഹ്മാൻ അൽ മാജിദ്.

إخوانكم ذلك أدنى ألا تعولوا وآتوا النساء صدقاتهن نحلة.

0: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا الحبيبة والمختار
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനത്തിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 27 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. പഠിപ്പിക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ മുർസലാത്തിലെ ഇനി ബാക്കി ഭാഗം നോക്കാം. അല്ല നിയമങ്ങൾ. വജഅൽന ഫീഹ റവാസിയ ശാമിഖാത്തിൻ തൻവീൻ വ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. പിന്നെ അസ്ഖൈനാക്കും മാഅൻ അസൈൻ കുമ്മ തൻമീം ശദ്ദുള്ളത്. പിന്നെ മദ് മുത്തസിൽ മാഅൻഫു ഇഖ്ഫാ മാഅൻഫുറാത്ത. പിന്നെ വൈലിൻ യൗമൈദിൽ മുക്കദ്ദിബീൻ വൈലിൻ യ തൻവീനു ശേഷം യാ ഇദ്ഗാം ബിഗുന്ന. ലിൽ തൻവീനു ശേഷം ലാമ് ഇദ്ഗാം ബിലഗുന്ന. ഇൻതലിഖു മദ് മുൻഫസിൽ. പിന്നെ ഇലാമാ കുന്തും തൻ നൂൻ സാക്കിന് ശേഷം താ ഇൻതലിഖു ഇൻത വീണ്ടും ഇഖ്ഫാ മദ് മുൻഫസിൽ. ഇലാ ലില്ലിൻദി തൻവീന് ശേഷം ദാല് ലാ ലലീലിൻ തൻവീന് ശേഷം വാവ്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. വലാ യുഗ്നി മിൻ അല്ലഹബ് ഇന്നഹ തർമി ബി ഷററിൻ ഷററിൻ കൽ തൻവീന് ശേഷം കാഫ്. കഅന്നഹു തൻവീൻ നൂൻ സാക്കിന നൂൻ ഷദ്ദ് ശദ്ദത നന്നായിട്ട് മണിക്കണം. ജിമാലാത്തുൻ സുഫർ ജിമാലാത്തുൻ തൻവീന് ശേഷം സ്വാദ് ഇഖ്ഫാ. വൈലുൻ യ തൻവീന് ശേഷം യാ. യൗമൈദില്ലിൽ തൻവീന് ശേഷം ലാമ്. ഇദ്ഗാം ബിലഗുന്ന. ഹാദാ യൗമു ലാ യൻതിഖൂൻ യൻതി തൻവീന് ശേഷം നൂൻ സാക്കിന് ശേഷം ത്വാ ഇഖ്ഫാ. ولا يؤذن لهم فيعتذرون ويل يومئذ للمكذبين تنوين ششم يا ادغام بي غنا يومئذ للتنوين ششم لام ادغام بلا غنا هذا يوم الفصل جمعناكم والاولين فان كان نون ساكن ششم كاف اخفاء كيد كيد ف تنوين ششم فاء اخفاء ويل يومئذ للمكذبين وندم ادغام ادغام بي ഉന്നയും പിന്നെ ഇദ്ഗാം ബിലാ ഉന്നയും. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വയൂൻ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. വഫവാകിഹിം മാ യഷ്തഹൂൻ കുലു വശ്റബു ഹനീഅൻ തൻവീന് ശേഷം മദ് മുത്തസിൽ ഹനീഅൻ ഹനീഅം ബിമ. അവിടെ ഇഖ്ലാബ് അതിനെ തൻവീൻ്റെ അവസാനത്തെ തൻവീൻ്റെ നൂൻ സാക്കിനെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടുകൂടി വിമാ കുന്തും. അപ്പോൾ ഇഖ്ലാബാണ് അവിടെ. പിന്നെ കുന്തും തൻവീന് ശേഷം താ ഇഖ്ഫാ. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ വൈലു യൗമൈദിൽ ലിൽ മുക്കദ്ദിബീൻ. ഇത് നമുക്ക് ഓതി നോക്കാം, കിട്ടണമെങ്കിൽ ബാക്കി പിന്നെ നോക്കാം. അപ്പോൾ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽ

0: ഇനി അടുത്തത് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാഅല്ലാഹ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിലെ സൂറ മുർസലാത്തിലെ 27 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ് നാം പഠിച്ചത്. പഠിപ്പിച്ചത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ

0: ശ്രദ്ധിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ ആറ്, ഇസ്ലാം കാര്യങ്ങൾ അഞ്ച്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽ മുഅല്ലിം. സൂറ ആൽ ഇംറാൻ 76 മുതൽ 79 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിർ 15 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് വദിയ അൽ യമാനി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു അത്വീനിൻ്റെ വിവരണമാണ് നമ്മൾ ശ്രവിക്കുന്നത്.
2: അധ്യായം 95, സൂറത്തു തീൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: വത്തീനി, അത്തി തന്നെയാണ്. വസ്സൈതൂൻ, ഒലീവ് തന്നെയാണ്.
3: വത്തീനി വസ്സൈതൂൻ,
2: അത്തി തന്നെയാണ്, ഒലീവും തന്നെയാണ് സത്യം.
4: വചനം 2.
2: വതൂരി സിനീൻ, സീനീൻ പർവ്വതം തന്നെയാണ്. സീനാ പർവ്വതം തന്നെയാണ്.
3: വതൂരി സീനീൻ,
2: സീനാ പർവ്വതവും തന്നെയാണ് സത്യം.
4: വചനം 3.
2: വഹാദൽ ബലദി, ഈ രാജ്യം തന്നെയാണ്. അൽ അമീൻ, നിർഭയമായ, വിശ്വസ്തമായ.
3: വഹാദൽ ബലദിൽ അമീൻ,
2: ഈ നിർഭയ രാജ്യവും തന്നെയാണ് സത്യം.
4: വചനം 4.
2: ലഖദ് ഖലഖന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. ഫി അഹ്സനി, ഏറ്റവും നല്ലതിൽ. തഖ്വീം, പാകപ്പെടുത്തൽ, രൂപം ശരിപ്പെടുത്തൽ, ചൊവ്വാക്കൽ.
3: ലഖദ് ഖലഖന അൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം,
2: തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല പാകതയിലായി സൃഷ്ടിച്ചിരിക്കുന്നു.
4: വചനം 5.
2: തുമ്മ റദദിനാഹു, പിന്നീടു നാം അവനെ മടക്കി ആക്കി തീർത്തു. അസ്ഫല, ഏറ്റം അധമൻ, താണവനായി. സാഫിലീൻ, അധമന്മാരിൽ, താണവരിൽ.
3: തുമ്മ റദദിനാഹു അസ്ഫല സാഫിലീൻ,
2: പിന്നീട് അവനെ നാം അധമന്മാരിൽ ഏറ്റവും അധമനാക്കി തീർത്തു.
4: വചനം 6.
2: ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ച. വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. ഫലഹും, എന്നാൽ അവർക്കുണ്ടായിരിക്കും. അജ്റുൻ, പ്രതിഫലം, കൂലി. ഗൈറു മംനൂൻ, മുറിക്കപ്പെടാത്ത.

0: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. എന്നാൽ അവർക്കാകട്ടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ടായിരിക്കും.
1: അത്തിവൃക്ഷം നമ്മുടെ നാട്ടിൽ കാണപ്പെടുമെങ്കിലും അറേബ്യയിലെ വിശേഷിച്ചും ഫലസ്തീൻ നാടുകളിലെ അത്തിക്ക് പല വിശേഷതകളുമുണ്ട്. പഴത്തിൻ്റെ വലുപ്പം, ആകൃതി, സ്വാദ്, പ്രയോജനം എന്നിവയിലെല്ലാം അത് വളരെ മെച്ചപ്പെട്ടതാകുന്നു. ആരോഗ്യദായകമായ ഒരു ഭക്ഷ്യവസ്തുവും ഔഷധവീര്യം നിറഞ്ഞതും മുഴുവൻ അംശങ്ങളും തിന്നാൻ കൊള്ളുന്നതുമാണത്. ഒലീവ് മരമാകട്ടെ അതിൻ്റെ കേന്ദ്രം തന്നെ ഫലസ്തീനും പരിസരങ്ങളുമാകുന്നു. ഒലീവിൻ്റെ കായ വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണവിത്താണ്. അതുകൊണ്ട് പ്രത്യേകതരം കറിയും ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നെടുത്ത എണ്ണയാണ് സെയ്തെണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒലീവെണ്ണ. എണ്ണകളുടെ കൂട്ടത്തിൽ ഇതിനും പ്രാധാന്യം കൂടും. കറിയായും മരുന്നായും ലേപനമായും വിളക്കെണ്ണയായും അത് ഉപയോഗിക്കപ്പെടുന്നു. മൂസാനബി അലൈഹിസലാമക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും അള്ളാഹുവിൻ്റെ സംസാരം കേട്ടതും തൗറാത്ത് ലഭിച്ചതും സീനാ പർവ്വതത്തിൽ വെച്ചാണ്. സിനീൻ എന്നും സെയ്ന എന്നും അതിന് പറയപ്പെടാറുണ്ട്. മൂസാ അലൈഹിസലാമിൻ്റെയും ഇസ്രായേലിയരുടെയും ചരിത്രം ആ പർവ്വതവുമായി പല നിലക്കും ബന്ധപ്പെട്ടതാണ്. ഈ നിർഭയമായ രാജ്യം കൊണ്ട് വിവക്ഷ മക്ക രാജ്യമത്രേ. ഈ സൂറത്ത് അവതരിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയായിരുന്നുവല്ലോ. അവിടെ വെച്ച് കൊല, ഹിംസ തുടങ്ങിയതൊന്നും പാടില്ലാത്തതുകൊണ്ടാണ് അതിനെ നിർഭയമായ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മക്കായുടെ പ്രാധാന്യത്തെപ്പറ്റി അധികമൊന്നും വിവരിക്കേണ്ടുന്ന ആവശ്യമില്ല. ഈ നാലു വസ്തുക്കളെക്കൊണ്ടും ആണയിട്ടുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യമെന്താണെന്ന് നോക്കാം. മനുഷ്യനെ അവൻ ഏറ്റവും നല്ല ഒരു പാകതയിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശാരീരികമായും ബുദ്ധിപരമായും ആത്മീയമായും എല്ലാം തന്നെ അവൻ ഇതര ജീവികളെക്കാൾ ഉത്കൃഷ്ടനാകുന്നു. അവനേക്കാൾ എത്രയോ വമ്പിച്ച വസ്തുക്കളെപ്പോലും കീഴൊതുക്കുവാനും അടക്കി ഭരിക്കുവാനും വേണ്ടുന്ന പക്വതയും പാകതയും അവന് അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ അതേ മനുഷ്യനെ തന്നെ അവൻ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കാത്ത പക്ഷം ഏറ്റവും വലിയ അധമനാക്കി അള്ളാഹു തരം താഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ്. അഥവാ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റം ദുഷ്ടനും നികൃഷ്ടനുമായിരിക്കും. പരലോകത്ത് അവന് ലഭിക്കുന്ന പ്രതിഫലം പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും ശോചനീയവും നിന്ദ്യവും ആയിരിക്കും. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരാകട്ടെ, സൃഷ്ടിയാവുള്ള അവരുടെ ഉത്കൃഷ്ടതയ്ക്ക് പുറമെ അള്ളാഹുവിൻ്റെ അടുക്കലും അവർ ഉത്കൃഷ്ടന്മാർ തന്നെ. അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലമാകട്ടെ കാലാകാലം തേമാനമോ ഭംഗമോ കൂടാതെ ശാശ്വതവുമായിരിക്കും. തഖ്‌വീം എന്ന വാക്കിന് തഖീഫ്, തഅദീൽ, തസ്വീർ, തസ്വിയ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അറബി നിഘണ്ടുക്കളിലും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും കൊടുത്തു കാണുന്നത്. പാകപ്പെടുത്തുക, സമപ്പെടുത്തുക, കിടയൊപ്പിക്കുക, അഭിവൃദ്ധിപ്പെടുത്തുക, സംസ്കരിക്കുക, രൂപം നൽകുക, ശരിപ്പെടുത്തുക എന്നിങ്ങനെ ആ പദങ്ങൾക്ക് മലയാളത്തിൽ വിവർത്തനവും നൽകാം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ വായിച്ച അർത്ഥവും വ്യാഖ്യാനവും നാലാം വചനത്തിന് നൽകിയിരിക്കുന്നതും. ഇമാം റാഗിബ് റഹിമഉള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഖുർആൻ നിഘണ്ടുവായ അൽ മുഫ്രദാത്തിൽ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: വദാലിക ഇഷാറത്തൻ ഇലാമാ ഖുസ്സബിഹിൽ ഇൻസാനു മിനൽ അഖ്ലി വൽ ഫഹ്മ് വന്തിസാബിൽ ഖാമത്തിദ്ദാല്ല അലസ്തി ഇലാഇഹി അലാ കുല്ലി മാ ഫീ ഹാദൽ ആലം. സാരം: ഈ ലോകത്ത് എല്ലാറ്റിനെയും അടക്കി ഭരിക്കുവാൻ പറ്റുമെന്ന് കാണിക്കുന്ന ബുദ്ധി, ഗ്രഹണശക്തി, നിവർന്ന ശരീരനില മുതലായി മനുഷ്യന് പ്രത്യേകം നൽകപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ വചനം ചൂണ്ടിക്കാട്ടുന്നത്.
2: വചനം 7.
0: ഫമാ, എന്നിരിക്കെ എന്താണ്, അപ്പോൾ എന്താണ്, യുകദ്ദിബുക, നിന്നെ വ്യാജമാക്കുന്നത്, ബഅദു, പിന്നീട്, ശേഷം, ബിദ്ദീൻ, പ്രതിഫല നടപടിയെപ്പറ്റി, മതത്തെക്കുറിച്ച്.
3: ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ.
0: നബിയെ, എന്നിരിക്കെ പിന്നീട് പ്രതിഫല നടപടിയെക്കുറിച്ച് നിന്നെ വ്യാജമാക്കുന്നത് എന്താണ്, അഥവാ എന്തൊരു ന്യായമാണതിനുള്ളത്.
2: വചനം 8.
0: അലൈസല്ലാഹു, അല്ലാഹു അല്ലയോ, ബി അഹ്കമി, ഏറ്റവും വലിയ വിധികർത്താവ്, ഏറ്റവും നല്ല വിധികർത്താവ്, അൽ ഹാകിമീൻ, വിധികർത്താക്കളിൽ.
3: അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ,
0: അല്ലാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ.
1: അലാ വ ഇന്ന അലാ ദാലിക മിനശ്ശാഹിദീൻ, അല്ലാതെ അഥവാ തീർച്ചയായും അതെ, ഞാനും അതിന് സാക്ഷി വഹിക്കുന്നവരിൽ പെട്ടവനാണ് എന്ന് ഈ വചനം ഓതുമ്പോൾ പറയേണ്ടതുണ്ടെന്ന് സൂറത്തുൽ മുർസലാത്തിന്റെ അവസാനത്തിൽ നാം ഉദ്ധരിച്ച ഹദീസിൽ പ്രസ്താവിച്ചത് ഓർക്കുക. മനുഷ്യന്റെ നിലയും നിലവാരവും മുകളിൽ ചൂണ്ടിക്കാട്ടിയ പ്രകാരമാണ്. എന്നിരിക്കെ അവൻ ഒരു വിചാരണയെയും പ്രതിഫലത്തെയും നേരിടേണ്ടി വരുമെന്ന് ഈ ജനങ്ങളോട് പറയുമ്പോൾ അതിനെ വ്യാജമാക്കി നിഷേധിക്കുവാൻ പിന്നെ എന്തുണ്ട് ന്യായം? എന്തുണ്ട് കാരണം? ഒന്നുമില്ല, കേവലം മർക്കടമുഷ്ടിയും ധിക്കാരവും തന്നെ. എന്നാൽ അള്ളാഹു സാധാരണ വിധികർത്താക്കളെ പോലെയുള്ള ഒരു വിധികർത്താവല്ല. അവൻ എല്ലാ വിധികർത്താക്കളെക്കാളും ഏറ്റവും വലിയ യുക്തിമാനും ശക്തിമാനും അധികാരസ്ഥനുമായ വിധികർത്താവാണ്. ഇതവർ ഓർത്തിരിക്കട്ടെ എന്നു സാരം.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അത്തീനിന്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
5: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ.

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്തമൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. തജ്വീദ് നിയമങ്ങൾക്ക് അനുസൃതമാകാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ തജ്വീദ് പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് തജ്വീദ് പഠനം.

0: ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ മദ്ദിൻ്റെയും അക്ഷരങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മൻ ഇത്തബഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനം എന്ന പ്രോഗ്രാം ഒരുപാട് ക്ലാസുകൾ ഇതിന് പിന്നിട്ട് കഴിഞ്ഞു. വളരെ സുപ്രധാനമായതും അത്ര തന്നെ പ്രാധാന്യമില്ലാത്തതുമായ കാര്യങ്ങൾ തജ്വീദിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ച, അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച കാര്യങ്ങളാണ് ഇതിനകം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിനോട് അനുബന്ധിച്ചുള്ള

അവ് യമദ്ദിയ മദ്ദിൻ്റെ സന്ദർഭത്തിൽ വാവിൻ്റെയും യാഇൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന ചില പിശകുകളെ സംബന്ധിച്ച് ചില തെറ്റുകളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഖുർആൻ പാരായണത്തിൻ്റെ പരിപൂർണത ആഗ്രഹിക്കുന്ന, ഏറ്റവും നന്നായി പാരായണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ളവർക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുകയും അതുകൊണ്ട് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. വാവിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ നമുക്കിങ്ങനെ തരംതിരിച്ച് പറയാം. ഒന്ന്, വാവ് നമുക്കറിയാം ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ചുണ്ടുകൾ ചേർക്കുമ്പോഴാണ് അത് ഉച്ചരിക്കുമ്പോൾ വാവിൻ്റെ ശരിയായ ഉച്ചാരണമാകുമ്പോഴാണ് അത് വാവായി തീരുന്നത്. ഏതൊരക്ഷരവും അതിൻ്റെ ശരിയായ ഉച്ചാരണ രീതിയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ട കാര്യങ്ങൾ. ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കേണ്ടതായിട്ടുള്ള രൂപമുണ്ട്, അതിൻ്റെ മഖ്റജുകളുണ്ട്, അതിൻ്റെ സിഫത്തുകളുണ്ട്. അപ്പം ആ പ്രകാരം തന്നെ അത് ഉച്ചരിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഉച്ചാരണം ശരിയായിത്തീരുന്നത്. അപ്പോൾ വാവിൻ്റെ ഉച്ചാരണത്തിൽ ചുണ്ടുകൾ തമ്മിൽ ചേരുക, അല്ലെങ്കിൽ അത് കൂടിച്ചേരുക, അത് കൂടുക എന്നുള്ളത് ഇല്ലെങ്കിൽ, അത് നടക്കുന്നില്ല എങ്കിൽ ശരിയായ ഉച്ചാരണം നടക്കുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ തഅമലൂൻ ലൂ ഊ എന്നുള്ള ആ ചുണ്ടുകൾ തമ്മിൽ അത് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചേർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് വാവ്. അപ്പം തഅമലൂൻ എന്നുള്ളത് അങ്ങനെ അല്ലാതെ വരുമ്പോൾ അതിൽ അബദ്ധം വരും. തഅമലൂൻ തഅമലൂൻ തഅമലൂൻ എന്ന് തന്നെ പറയണം. അതിന് ശരിയായ ഉച്ചാരണം തഅമലൂൻ, വാവിനെ ശരിക്കും ചേർത്തിക്കൊണ്ട് ചുണ്ട് ചേർത്തിക്കൊണ്ട് തന്നെ പറയണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഗതി, കൂടുതൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ ചുണ്ടുകൾക്ക്, ചുണ്ടുകളിൽ നിന്നാണ് വാവ് വരുന്നത്, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് കൂടുതൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ അവിടെയും അതിൽ അബദ്ധം വരും. യഖൂലൂന യഖൂലൂന യഖൂന്ന് വാവിന് സ്ട്രെസ് കൊടുക്കരുത്, നേരെ വച്ച് സ്വാഭാവികമായ രൂപത്തിൽ ഉച്ചരിക്കുക. യഖൂലൂന യഖൂലൂന, അതല്ലാതെ യഖൂ എന്ന് പറയുന്ന വാവിന് കുറച്ചുകൂടി സ്ട്രെസ്സ് അതേമേ സമ്മർദ്ദം നൽകിക്കൊണ്ട് തന്നെ ഒരു കട്ടികൂട്ടി പറയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി അലിഫിനോട് സാദൃശ്യമാകുന്ന തരത്തിൽ ചില ആളുകൾ വാവ് ഉച്ചരിക്കും. ഉദാഹരണത്തിൽ കാനൂ എന്നുള്ളത് കാനോ കാനോ എന്ന് പറയും. അപ്പം അത് ശ്രദ്ധിക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. ഇവിടെ അൽ മുഅ്മിനൂൻ ഖാശിഊൻ എന്നുള്ള ആയത്തുകളിൽ വാവുണ്ട്, നൂനുണ്ട് അവസാനത്തിൽ. മുഅ്മിനൂൻ അൽ മുഅ്മിനൂൻ ഖാശിഊൻ. അപ്പം ഈ രണ്ട് ആയത്തുകളിൽ വാവിനെ ശരിക്കും പറയാതെ വാവിൻ്റെയും അലിഫിൻ്റെയും രണ്ടും മിക്സാക്കിക്കൊണ്ട് ചേർത്തിക്കൊണ്ട് കൺഫ്യൂഷനാകുന്ന രൂപത്തിൽ പറയരുത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ ഖാശിഊൻ. ഇപ്പോൾ അവിടെ വാവാണോ അലിഫാണോ എന്നുള്ളത് ഒരു സംശയം ശ്രോതാക്കൾക്ക് സാമീഇങ്ങൾക്ക് ഉണ്ടാകുന്ന രൂപത്തിലാകാൻ പാടില്ല. ഇംഗ്ലീഷിലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിലെ ഒ എന്ന അക്ഷരത്തിനോട് സദൃശ്യമായ രൂപത്തിൽ മുഅ്മിനൂൻ ഖാശിഊൻ. ഇപ്പം ഈ മുഅ്മിനൂൻ ഖാശിഊൻ എന്നുള്ള ഉച്ചാരണം അല്ല ശരിക്കും വാവിൻ്റെ ഉച്ചാരണം. വാവിൻ്റെ വാവായി തന്നെ പറയണം അത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ മുഅ്മിനൂൻ ഖാശിഊൻ ഖാശിഊൻ എന്നല്ല ഖാശിഊൻ. ഇതാണ് മൂന്നാമത്തെ സംഗതി, അഥവാ അലിഫിനോട് സദൃശ്യമാകുന്ന രൂപത്തിൽ വാവിനെ ഉച്ചരിക്കുക, രണ്ടിനെയും മിക്സാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്നത്. നാലാമത്തത്
യാ ഇനോട് സദൃശ്യമാകുന്ന രൂപത്തിൽ മിക്സാക്കി കൊണ്ടു.

0: യൂക്കിനൂൻ യൂക്കിനൂൻ. അപ്പൊ നൂൻ എന്നാണോ ഊ എന്നാണോ ഈ എന്നാണോ എന്ന് തിരിയാത്ത രൂപത്തിൽ യൂക്കിനൂൻ. അവിടെയും യൂക്കിനൂൻ എന്നാണോ യൂക്കിനൂൻ എന്നാണോ എന്ന് തിരിയാത്ത രൂപത്തിൽ പാരായണം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് യൂക്കിനൂൻ. ഇവിടൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ ഓരോ ഇനങ്ങളിലും ശ്രദ്ധിക്കേണ്ട സംഗതി, അത് ശരിക്കും വ്യക്തമാക്കി തന്നെ നമ്മൾ ഉച്ചരിച്ച് ശീലിക്കുക തന്നെ വേണം. ഇനി മണിക്കുന്ന ഉന്നത്തിനോട് സദൃശ്യമാകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഉന്നത്തിൻ്റെ ശബ്ദവും വാവും കൂടി മിക്സാക്കിക്കൊണ്ട് ചേർത്തിക്കൊണ്ടത് ഇവിടെ സദൃശ്യമാകുന്ന ഒരുപോലെയാകുന്ന ഉച്ചാരണമുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. വാവിന് വാവിൻ്റെതായ ഉച്ചാരണമുണ്ട്, അതങ്ങനെ തന്നെ ഉച്ചരിക്കുക. മറ്റുള്ള ഓരോന്നിനും അതിൻ്റെതായ ഉച്ചാരണ രീതികളുണ്ട്, പ്രത്യേകതകളുണ്ട്. അതെല്ലാം അതതിൻ്റെ സന്ദർഭത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അല്ലാലിമൂൻ അല്ലാലിമൂൻ അല്ലാലിമൂൻ, ഇവിടെ വാവാണ് മീം കഴിഞ്ഞിട്ട് നൂൻ. പക്ഷേ അല്ലാലിമൂൻ മണിക്കുന്ന ശബ്ദ രൂപത്തിലാകാൻ പാടില്ല. അല്ലാലിമൂൻ എന്നല്ല അല്ലാലിമൂൻ. അപ്പം ഇതാണ് ഹൈസൂമിനെ ഇവിടെ വാവിൻ്റെ സന്ദർഭത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് ഖിറാഅത്തിൽ വരുന്ന അബദ്ധമാണ്. അപ്പം ഇതാണ് വാവുമായി ബന്ധപ്പെട്ടുള്ള അബദ്ധങ്ങൾ എന്നുള്ളത്. ഇനി യാ ഉൽ മദ്ദിയ, ഇനി യാ ഉൽ മദ്ദിയയുടെ ഉച്ചാരണത്തിൽ വരുന്ന ചില അബദ്ധങ്ങൾ. യാ ഇൻ്റെ മദ്ദിയായിട്ട് വരുമ്പോൾ നീട്ടുന്ന സന്ദർഭത്തിൽ വരുന്ന അബദ്ധങ്ങളാണ്. നേരത്തെ നമ്മൾ വാവിൻ്റെ ഇത് പറഞ്ഞ പോലെ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ വരുന്ന അബദ്ധങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ് എപ്പിസോഡിൽ അലിഫ് മദ്ദിയ, അലിഫിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ വാവ് മദ്ദിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ അബദ്ധങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ആളുകളും. അതുപോലെ തന്നെ യാ ഉൽ മദ്ദിയ, യാ ഇൻ വരുന്ന അബദ്ധങ്ങൾ. നേരത്തെ നമ്മൾ അലിഫ് പറഞ്ഞപ്പോഴും വാവ് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു അലിഫിനെ വാവായി ഉച്ചരിക്കുക, വാവിനെ അലിഫായി ഉച്ചരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ യാഇൻ്റെ ഉച്ചാരണത്തിലും ഇത് ഈ പോലെ അബദ്ധങ്ങൾ വരാറുണ്ട്. അത് അലിഫിനോട് സദൃശ്യമാകുന്ന അലിഫിൻ്റെ ശബ്ദവും യാഇൻ്റെ ശബ്ദവും മിക്സ് ചെയ്തുകൊണ്ട് കൂടി കലർന്നുകൊണ്ടുള്ള ഒരു ഉച്ചാരണ രീതി പാടില്ല. അത് ഈ ഉച്ചാരണ രീതിയിൽ ഇപ്പോൾ മാറ്റം വരാനുള്ള കാരണം അതിൻ്റേതായ മഹ്റജിൽ നിന്നും അതിനെ പുറപ്പെടുവിക്കാത്തതുകൊണ്ടാകണമല്ലോ. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റേതായ മഹ്റജുകളുമുണ്ട്, ഉത്ഭവസ്ഥാനങ്ങളുണ്ട്. ആ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും ആ അക്ഷരത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമേ അതിൻ്റെ ഉച്ചാരണം ശരിയായ രൂപത്തിലായിത്തീരുകയുള്ളൂ. അപ്പോഴാണ് തജ്വീദ് പൂർണ്ണമാകുന്നത്. അപ്പം ആ നിലക്കുള്ള ഉച്ചാരണമില്ലെങ്കിൽ അത് എത്രയാണോ ഓരോന്നും നീട്ടേണ്ടത്, അതുപോലെ തന്നെ ചുണ്ട് ചലിപ്പിക്കേണ്ടത്, നാവ് ചലിപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അബദ്ധങ്ങൾ വരാനുള്ള കാരണം. ഉദാഹരണത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ നസ്തഈൻ എന്നുള്ളത് നസ്തഈൻ എന്ന രൂപത്തിലായി വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അത് അലിഫിലേക്ക്, യാ നിന്നും അലിഫിലേക്ക്, അല്ലെങ്കിൽ അലിഫും യാ മിക്സ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് കേൾക്കുക. അപ്പം ആ ഒരു അവ്യക്തത നിലനിൽക്കാത്ത രൂപത്തിലായിരിക്കണം നമ്മുടെ പാരായണങ്ങൾ. കൃത്യമായിരിക്കണം ഉച്ചാരണങ്ങൾ, കൃത്യമായി തന്നെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ആ അബദ്ധങ്ങളില്ലാതാക്കാൻ കഴിയും. പനസ്തഈൻ അവിടെ യാനെ തന്നെ വ്യക്തമായി ഉച്ചരിക്കണം, സ്താൻ എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അവിടെ യാഇൽ അമിതമായിട്ടുള്ള സമ്മർദ്ദം വസത്തുൽ ലിസാനിൽ നിന്നാണ് യാ പുറത്തു വരുന്നത്. ഈ വസത്തുൽ ലിസാനിൽ നിന്ന് യാ പുറത്തു വരുന്നത് അത് ഹർക്കത്തുണ്ടാകുമ്പോഴാണ്. അപ്പം മുസ്തഖീം ഖിയം ഖിയം എന്നല്ലല്ല, നേരെ വെച്ച് ഖീം എന്നാണ്, യാഇനോട് സുക്കൂനാണ്. അപ്പം യാ മദ്ദിയാണ്, യാഇന് ഹർക്കത്തുണ്ടാകുമ്പോഴാണ് വസത്തുൽ ലിസാനിൽ വരുന്നത്. അപ്പം വസത്തുൽ ലിസാന് നാവിൻ്റെ മധ്യഭാഗത്ത് കൂടുതൽ ശക്തി കൊടുത്താൽ അവിടെ യാ മദ്ദിയായ യാ നിന്നും ലിയാ ഉൽ മുതഹറിക ഹറക്കത്തുള്ള യാലേക്ക് മാറിപ്പോകും. അതുകൊണ്ട് വസത്തുൽ ലിസാൻ നാവിൻ്റെ മധ്യഭാഗത്ത് കൂടുതൽ സമ്മർദ്ദം നൽകാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ അവലംബം അവിടെ നൽകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ നേരത്തെ നമ്മൾ വാവിൻ്റെ ഉച്ചാരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉന്നത്തിൻ്റെ ശബ്ദത്തിനോട് മിക്സാക്കിക്കൊണ്ട് ചിലപ്പോൾ ഉച്ചരിക്കും. ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽആലമീൻ. അവിടെ യാഇനെ മദ്ദാക്കിക്കൊണ്ട് തന്നെയാണ് ഉച്ചരിക്കുന്നത്, അല്ലാതെ ആലമീൻ അവിടെ ഉന്നത്തിനായി രൂപാന്തരപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ ഉന്നത്തല്ല അവിടെ യാ മദ്ദിയാണ് സംഗതിയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ യാഇൻ്റെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. യാ മാത്രമല്ല വാവും അലിഫുമൊക്കെ മദ്ദിൻ്റെ അക്ഷരങ്ങളെ ഈ പറഞ്ഞ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ മിക്സായിക്കൊണ്ടുള്ള ഉച്ചാരണ രീതിയാകുമ്പോഴാണ് ഈ രൂപത്തിൽ അബദ്ധങ്ങൾ വരുന്നത്. എല്ലാം പ്രത്യേകമായി തന്നെ അതിൻ്റെ ഉച്ചാരണ രീതികൾ മനസ്സിലാക്കുകയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരാതെ കൂട്ടിക്കലർത്താതെ അവ്യക്തതയില്ലാതെ വ്യക്തമായി തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാമിന് എങ്ങനെയാണോ ഓതുവാനും പാരായണം ചെയ്യുവാനും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്രകാരം തന്നെ വളരെ ആകർഷകമായും ശബ്ദശുദ്ധിയോടെയും അക്ഷരസ്ഫുടതയോടും കൂടി പാരായണം ചെയ്യുവാനും അതുവഴി നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് وعلى آله وصحبه وسلم والحمد لله رب العالمين
1: بارك الله فيكم നാം കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് നാം പഠിച്ചത് മദ്ദിൻ്റെയും അക്ഷരങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا.
3: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിന്റെ അനുഗ്രഹീത ഭവനങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ദിവ്യവചനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാം. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
3: الله اكبر
4: الله اكبر

أزواج وجعل بينهما برزخا وحجرا محجورا.

0: الله
1: الله أكبر.
0: الحمد لله رب العالمين،

وعباد الرحمن الذين يمشون على الأرض هونا

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുർഖാനിലെ 43 മുതൽ 77 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره

0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഹജ്ജിലെ 65 മുതൽ 69 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم. يوم يجمع الله الرسل فيقول

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈതാൻ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇന്ന് തൻസീലിൽ സൂറത്ത് റൂം മുതൽ സൂറത്ത് അഹ്സാബ് വരെയുള്ള വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ്.

من فضله إنه لا يحب الكافرين. ومن آياته أن يرسل الرياح

قل الحمد لله بل أكثرهم لا يعلمون لله ما في السماوات والأرض

الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده

0: പീസ് ഖുർആൻ റേഡിയോലിനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു. സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. أعوذ بالله من الشيطان الرجيم. قال أنا خير منه خلقتني من نار خلقتني من نار وخلقته من طين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 76-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച സംഭവവും ആ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം മലായിക്കത്തുകളോട് പറയുകയും അവരോട് ആദം അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ആ കൽപ്പന അള്ളാഹു പുറപ്പെടുവിക്കുമ്പോൾ ആ സദസ്സിൽ ഇബിലീസും ഉണ്ടായിരുന്നു എന്നതാണ് ഖുർആനിലെ മറ്റു പല ആയത്തുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അള്ളാഹു പറയുന്നു, ഖാല, ആ ഇബിലീസ് പറഞ്ഞു. അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ പറഞ്ഞു എന്നത് ഇബിലീസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അന ഖൈറുൻ, ഞാൻ ഉന്നതനാണ്, മിൻഹു, അവനേക്കാൾ, അഥവാ ആദമിനേക്കാൾ. ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ നാരിൻ, തീയിനാൽ, അഗ്നിയിൽ നിന്ന്. വഖലഖ്തഹു, അവനെ നീ സൃഷ്ടിച്ചു. മിൻ തീൻ, കളിമണ്ണിനാൽ. അവൻ പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാകുന്നു. എന്നെ നീ അഗ്നിയാൽ സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ നീ കളിമണ്ണിനാലും സൃഷ്ടിച്ചിരിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അള്ളാഹു മലായിക്കത്തുകളോട് പറഞ്ഞു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ മനസ്സിലാക്കി അത് ഒരു വണക്കം കാണിക്കൽ മാത്രമായിരുന്നു, ഇബാദത്തിൻ്റെ ഒരു സുജൂദായിരുന്നില്ല. അവിടെ മലായിക്കത്തുകൾ പൂർണ്ണമായി ആ കൽപ്പന പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വന്നു, അവരും തയ്യാറായി. എന്നാൽ ഇബിലീസ് അതിന് തയ്യാറായില്ല. അവൻ അതിന് പറഞ്ഞ കാരണമാണ് ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു, കാരണം ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാകുന്നു, ആദമാകട്ടെ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഒരിക്കലും തന്നെ നമുക്കാർക്കും തടസ്സമാകാൻ പാടില്ല. ഏതൊരു ശ്രേഷ്ഠത നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ അത് നൽകിയത് അള്ളാഹു മാത്രമാണെന്ന തിരിച്ചറിവാണ് വിനയം കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ഞാൻ തരക്കേടില്ലാത്തവനാണല്ലോ, സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവനാണല്ലോ, ശാരീരികമായ ക്ഷമതയുള്ളവനാണല്ലോ എന്ന ആ ഒരു ധാരണ ഒരു തരത്തിലും അഹങ്കാരികളാകാൻ നമ്മെ പ്രേരിപ്പിക്കരുത്. മറിച്ച് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ശ്രേഷ്ഠതകളും മറ്റുള്ളവരെക്കാൾ നാം അനുഭവിക്കുന്നുവെങ്കിൽ അതിന് കൂടുതൽ അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവാണ് ഒരു യഥാർത്ഥ വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹു നമുക്ക് കരിഞ്ഞരുളിയ അനുഗ്രഹങ്ങളെ പിൻവലിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന ബോധം നമ്മളിലുണ്ടാകണം. പക്ഷേ ഇവിടെ പിശാജ് പറഞ്ഞതുപോലെ തന്നെ പിശാജ് മനുഷ്യർ മനസ്സുകളിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികൾ കുത്തിച്ചെലുത്തുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത്ര മോശക്കാരനാണോ? ഞാൻ എന്തിനാണ് അവന് താഴ്ന്നു കൊടുക്കുന്നത്? ഞാൻ എന്തിന് വിനയം കാണിക്കണം എന്ന് ചിന്തിക്കുന്നവരെ മനുഷ്യരിൽ കാണാൻ സാധിക്കും. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യരിലും ഈ ചിന്ത ഉണ്ടാവാറുണ്ട് എന്നത് നാം ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇത്തരം സംഭവങ്ങൾ പറയുന്നതിലൂടെ വലിയ ഗുണപാഠമാണ് അവൻ നമുക്ക് നൽകുന്നത്. നാം ഒരിക്കലും ഒരു കാര്യം കൊണ്ടും എത്ര വലിയ കഴിവുള്ള ആളായിരുന്നാലും അല്ലെങ്കിൽ എത്ര കഴിവ് ശേഷിയുള്ള ആളാണെങ്കിലും അഹങ്കാരികളാകാൻ അത് ഇടയാക്കരുത്. അഹങ്കാരിയാവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കരുത് എന്ന ഒരു വലിയ അധ്യാപനം ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
2: ഖാല അന ഖൈറു മിൻഹു ഖലഖ്തനീ മിന്നാർ ഖലഖ്തനീ മിന്നാരിൻ വഖലഖ്തഹു മിൻ ത്വീൻ.
1: ഖാല അവൻ പറഞ്ഞു, അന ഞാൻ ഖൈറു മിൻഹു അവനേക്കാൾ ഉത്തമനാകുന്നു.
2: ഖലഖ്തനീ
1: നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, മിന്നാരിൻ തീയിനാൽ.
2: വഖലഖ്തഹു
1: അവനെ നീ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ത്വീൻ കളിമണ്ണിൽ നിന്നും. അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധിപ്പിച്ച് മനസ്സിലാക്കണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നിറത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിൽ, തറവാടിൻ്റെ പേരിലൊക്കെ വലിയ ഔന്നിത്യം കാണിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞു, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല.
2: വലാ അബിയള അലാ അസ്വദ,
1: വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഈ ആശയം, ഈ ആദർശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യാ യുഹന്നാസ് ഹേ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാകുന്നു.
2: വജഅൽനാകും ശുഉബം വ ഖബായില ലിതആറഫു,
1: നിങ്ങളെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് തിരിച്ചറിവിനു വേണ്ടിയാകുന്നു.
2: ഇന്ന അക്രമകും ഇൻദല്ലാഹ്,
1: അല്ലാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അത്ഖാകും, നിങ്ങളിൽ പരമഭക്തി കാത്തു സൂക്ഷിക്കുന്നവനാകുന്നു. അപ്പോ ഏതെങ്കിലും ഭൗതിക സൗകര്യങ്ങളെക്കൊണ്ട് ശ്രേഷ്ഠതകളെക്കൊണ്ട് അഹങ്കരിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. 77-ാമത്തെ വചനം,
2: ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം.
1: ഖാല അവൻ പറഞ്ഞു,
2: ഫഖ്റുജ്
1: എന്നാൽ നീ പുറത്തു പോവുക, നീ പുറത്തു പോകണം.
2: മിൻഹ
1: ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന്.
2: ഫഇന്നക
1: കാരണം നിശ്ചയമായും നീ റജീം ആട്ടപ്പെട്ടവനാണ്. ഇവിടെ ഖാല എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ചാണ്. ഖാല അവൻ പറഞ്ഞു,
2: ഫഖ്റുജ്
1: എന്നാൽ നീ പുറത്തു പോകണം. മിൻഹ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന്.
2: ഫഇന്നക
1: നിശ്ചയമായും നീ റജീം ആട്ടപ്പെട്ടവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചത് കാരണത്താൽ തൻ്റെ ശ്രേഷ്ഠത അവൻ തൻ്റെ സൃഷ്ടിപ്പിൽ ദർശിക്കുകയും, ഞാൻ മോശക്കാരനല്ല, ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ മാത്രം താഴ്ന്നവനല്ല എന്നവൻ ധരിക്കുകയും, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നതിൽ അവനെ അത് തടസ്സം അവനത് തടസ്സമുണ്ടാക്കുകയും ചെയ്തു, അവനെ അഹങ്കാരിയാക്കി മാറ്റി. അതുവഴി അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായി. അതാണ് 77-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അള്ളാഹു ആദം ഈ ഇബിലീസിനോട് അള്ളാഹു കൽപ്പിക്കുന്നു.
2: ഖാല
1: അവൻ പറഞ്ഞു,
2: ഫഖ്റുജ് മിൻഹാ
1: നീ അതിൽ നിന്നും പുറത്തു പോവുക.
2: ഫഇന്നക റജീം
1: എന്നാൽ തീർച്ചയായും നീ ആട്ടപ്പെട്ടവനാണ്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് ആ വചനം. തുടർന്ന് 78-ാമത്തെ വചനം,
2: വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ,
1: വഇന്ന അലൈക നിശ്ചയമായും നിന്റെ മേൽ ഉണ്ടുതാനും,
2: ലഅനതി
1: എന്റെ ശാപം,
2: ഇലാ യൗമിദ്ദീൻ
1: നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ ദിവസം വരെ.
2: വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ,
1: നിശ്ചയമായും നടപടിയെടുക്കുന്ന ദിവസം വരേക്കും അല്ലെങ്കിൽ പ്രതിഫല ദിവസം വരേക്കും നിന്റെ മേൽ എന്റെ ശാപമുണ്ടായിരിക്കുന്നതാണ്. ഇതും നാം ചിന്തിക്കേണ്ട മനസ്സിരുത്തി വായിക്കേണ്ട വചനമാണ്. അള്ളാഹുവിന് വഴിപ്പെടാൻ തയ്യാറില്ലാതിരുന്നാൽ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ, അത് അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും നമ്മെ അർഹരാക്കി മാറ്റും. അതുവഴി നാം ദുനിയാവിലും ആഖിറത്തിലും പരാജിതരായിട്ട് മാറുമെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് പരലോകത്തെ വിസ്മരിച്ചുകൊണ്ട് മരണത്തെയും മരണശേഷമുള്ള ജീവിതത്തെയും നിഷേധിക്കുന്ന, അതിനൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുവഴി ഇഹലോകവും പരലോകവുമാണ് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്ന ഗൗരവമായ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാതെ പോകുന്നു. ഇവിടെ അള്ളാഹുവിനെ ധിക്കരിച്ചതുവഴി അള്ളാഹുവിൻ്റെ നിത്യശാപത്തിന് ഇബിലീസ് കാരണക്കാരനായി എന്നതാണ് 78-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്ന് 79-ാമത്തെ വചനം,
2: قال ربي فأنذرني إلى يوم يبعثون.
1: قال അവൻ പറഞ്ഞു, ربي എൻ്റെ രക്ഷിതാവേ, فأنذرني എനിക്ക് ഒഴിവ് നൽകണേ,
2: فأنذرني
1: എന്നാൽ എനിക്ക് ഒഴിവ് നൽകണേ,
2: إلى يوم ദിവസം വരെ,
1: يبعثون അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന. 79-ാമത്തെ വചനം,
2: ഖാല റബ്ബി ഫഅൻസിർനീ ഇലാ യൗമി യുബഅസൂൻ.
1: അവൻ പറഞ്ഞു, രക്ഷിതാവേ, എന്നാൽ അവർ, അതായത് മനുഷ്യർ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരേക്കും നീ എനിക്കു കാലതാമസം നൽകേണമേ. അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച, ധിക്കാരം കാണിച്ച ഇബിലീസിൻ്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അവൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ ഇവിടെ ജീവിക്കാൻ നീ എനിക്ക് അവസരം തരണേ എന്ന്. അവൻ്റെ ആ നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം അള്ളാഹു അംഗീകരിച്ചു എന്നാണ് തുടർന്നുള്ള വചനത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു പരീക്ഷണം എന്ന നിലക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരും വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുന്നവരും ദുർമാർഗത്തിലേക്ക് വഴി തെറ്റിപ്പോകുന്നവരും ആരാണെന്ന് അള്ളാഹു പ്രത്യക്ഷത്തിൽ അത് കാണിക്കാൻ വേണ്ടി, അള്ളാഹു അത് മനസ്സിലാക്കാൻ വേണ്ടി എന്നതിനേക്കാൾ കൂടുതൽ, അത് അള്ളാഹു പ്രത്യക്ഷത്തിൽ കാണിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം എന്ന നിലക്ക് ഇബ്ലീസിന് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അള്ളാഹു അവസരം നൽകിയെന്നാണ് തുടർന്നുള്ള വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 79-ാമത്തെ വചനം,
2: قال ربي فأنذرني إلى يوم يبعثون.
1: قال അവൻ പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ,
2: فأنذرني
1: എനിക്ക് നീ കാലതാമസം നൽകണേ,
2: فأنذرني
1: എനിക്ക് നീ കാലതാമസം നൽകണേ, إلى يوم يبعثون
2: إلى يوم
1: ദിവസം വരെ,
2: يبعثون
1: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ. തുടർന്നുള്ള വചനം ഇതിൻ്റെ വിശദീകരണമാണ്.
2: ഖാല ഫഇന്നക മിനൽ മുദരീൻ.
1: ഖാല അവൻ പറഞ്ഞു, അഥവാ അള്ളാഹു പറഞ്ഞു, ഫഇന്നക, എന്നാൽ നിശ്ചയമായും നീ,
2: മിനൽ മുദരീൻ,
1: കാലതാമസം നൽകപ്പെട്ടവരിൽ തന്നെ. അതായത് അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ കാലതാമസം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ ഇബിലീസിൻ്റെ ആവശ്യം അള്ളാഹു അംഗീകരിച്ചു. ഒരു പരീക്ഷണാർത്ഥം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അള്ളാഹു അവന് അവസരം നൽകി. പക്ഷേ എത്ര കാലം ജീവിക്കാൻ അവസരം ലഭിച്ചാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരംശം പോലും അനുഭവിക്കാൻ അവന് അവസരമില്ല എന്നത് അത് ഗൗരവതരമായ കാര്യമാണ്. നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ദീർഘകാലം ജീവിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘകാലം ജീവിക്കുകയും നല്ല നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളാകുന്നു എന്നതാണ്. നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. കാലം ദൈർഘ്യമാകുമ്പോൾ, ദീർഘകാലം ജീവിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർ ദുർവൃത്തിയിലേക്കും അതേപോലെ ദുഷ്ടതയിലേക്കും വഴിമാറി സഞ്ചരിച്ച കാഴ്ചയാണ് പൂർവീകരിൽ നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു വേദക്കാരെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവർക്ക് കാലം ദീർഘിച്ചു പോയി, അതുവഴി അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്ന്. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കണം. എത്ര കാലമാണ് അള്ളാഹു അനുവദിച്ചതെന്ന് നമുക്കറിയില്ല, പക്ഷേ എത്ര കാലമായിരുന്നാലും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് ഈ ആയുഷ്കാലം നമുക്ക് ഉപകാരപ്പെടുക. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. തുടർന്ന് അള്ളാഹു 81-ാമത്തെ വചനത്തിൽ പറയുന്നു,
2: ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം, ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം.
1: അവിടെ ഇലാ യൗമിൽ വഖ്തി അല്ല വഖ്തി എന്ന് തന്നെ പറയണം, കാരണം ഹുറൂഫുൽ ഖൽഖലയുടെ അക്ഷരമാണ്. സുകൂർ നൽകപ്പെടുമ്പോൾ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടൊരു അക്ഷരമാണ് ഖാഫ്.
2: ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം,
1: ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ആ ദിവസം വരെ. ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ അല്ലെങ്കിൽ ആ സമയം വരെ. അൽ മഅ്ലൂം, അറിയപ്പെട്ട, അതായത് അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ആ ദിവസം വരേക്കും. ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാകുന്നു.
2: ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം,
1: അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. അപ്പോൾ ഖിയാമത്ത് നാളിനെക്കുറിച്ച് വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ അത് നിർണിതമായ ദിവസമാണ്, അറിയപ്പെട്ട ദിവസമാണ്. അതൊരിക്കലും തന്നെ അറിയപ്പെടാത്തതല്ല, വിദൂരതയിലല്ല എന്നാണ് ഖുർആന്റെ ഭാഷ്യം. സൂറത്ത് മഅരിജിൽ കാണാം, ഇന്നഹും യറൗനഹു ബഈദ
2: വനറാഹു ഖരീബ,
1: തീർച്ചയായും അവർ അതിനെ വിദൂരയായി കാണുന്നു, നാം അതിനെ അടുത്തായി കാണുന്നു. മറ്റു പല സൂറത്തുകളിലും ആ ദിവസത്തെക്കുറിച്ച് വഖ്തിൽ മഅ്ലൂം അല്ലെങ്കിൽ യൗമിൽ മഅ്ലൂം എന്നൊക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും.

0: ലഅസ്ലവിയന്നഹും അജ്മഈൻ. ഖാല, അവൻ പറഞ്ഞു, ഫബിഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഫബിഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ലഅഗ്വിയന്നഹും, നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, ലഅഗ്വിയന്നഹും, നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, അജ്മഈൻ, എല്ലാവരെയും. ഖാല, അവൻ പറഞ്ഞു, ഫബിഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ലഅഗ്വിയന്നഹും, നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, അജ്മഈൻ, എല്ലാവരെയും. അതായത് അവൻ അഥവാ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഞാൻ അവരെ അഥവാ മനുഷ്യരെ മുഴുവനും നിശ്ചയമായും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനോട് ഒരു വെല്ലുവിളി സ്വരത്തിൽ അല്ലെങ്കിൽ സത്യം ചെയ്തുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ അവരെ എല്ലാവരെയും വഴിപിഴപ്പിക്കും. ഇതും നമുക്ക് വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുന്നവനായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇബ്ലീസിനെയും അവൻ്റെ കൂട്ടാളികളെയും പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രംഗത്തും അവൻ്റെ ദുർമാർഗങ്ങളെക്കുറിച്ച്, അവൻ്റെ വഴിതെറ്റിക്കലിനെക്കുറിച്ചുള്ള ജാഗ്രതാബോധം സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കണം. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഖുർആന്റെ കൽപ്പന അതാണ്, ഫഇദാ ഖറഅത ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നീ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക എന്നതാണ്. അതുകൊണ്ട് പിശാചിനെക്കുറിച്ചും അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ചും അവൻ്റെ അനുയായികളെ നരകത്തിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ തരത്തിലുള്ള പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു.

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത്, ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത്, ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ഇന്ന് നാം കേൾക്കുന്ന അദ്ധ്യായം സൂറത്തുൽ ദുഹായിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അർത്ഥ വ്യാഖ്യാനമാണ്.
1: അദ്ധ്യായം 93, സൂറത്തുൽ ദുഹ, ഖുർആനം, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 11.
2: ഒരിക്കൽ കുറച്ചു ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീം കൊണ്ട് ജിബ്രീൽ അലൈഹിസലാം വരാതിരിക്കുകയും മുഹമ്മദിനെ അവന്റെ റബ്ബ് വെടിഞ്ഞിരിക്കുന്നു എന്ന് അവിശ്വാസികൾ പരിഹസിച്ചു പറയുവാൻ തുടങ്ങുകയും ചെയ്യുകയുണ്ടായി എന്നും ഈ അവസരത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നും പല റിവായത്തുകളിലും കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ചുരുക്കം അതാണ്. കൂട്ടത്തിൽ ഏറ്റവും ബലവത്തായ റിവായത്ത് ഇതാകുന്നു. ജുന്ദബ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 1-2 രാത്രി സുഖമില്ലായ്മയാൽ എഴുന്നേൽക്കാതിരിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഒരു സ്ത്രീ വന്നു ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദെ, നിന്റെ പിശാജ് നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞാൻ കരുതുന്നില്ല. ഈ അവസരത്തിലാണ് വദ്ദുഹ വല്ലൈലി എന്ന ഈ സൂറത്ത് അവതരിച്ചത്. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം, തിർമിദി, നസാഇ.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: വദ്ദുഹ ഖുർആനം തന്നെയാണ്, ഇളയുച്ച തന്നെയാണ്.
3: വദ്ദുഹ
1: ഖുർആനം തന്നെയാണ് സത്യം.
3: വചനം 2.
1: വല്ലൈലി രാത്രി തന്നെയാണ്, ഇദാ സജ അതു ശാന്തമാകുമ്പോൾ, അടങ്ങിയാൽ, മൂടിയാൽ.
3: വല്ലൈലി ഇദാ സജ
1: രാത്രി തന്നെയാണ് സത്യം, അതു ശാന്തമാകുമ്പോൾ.
3: വചനം 3.
1: മാ വദ്ദഅക നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, യാത്ര പറഞ്ഞു പിരിഞ്ഞിട്ടില്ല. റബ്ബുക നിന്റെ റബ്ബ്, വമാ ഖല അവൻ വെറുപ്പ് കാട്ടിയിട്ടുമില്ല, കോപം ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
3: മാ വദ്ദഅക റബ്ബുക വമാ ഖല
1: നബിയെ, നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, നിന്നോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
3: വചനം 4.
1: വലൽ ആഖിറ നിശ്ചയമായും പരലോകം, അവസാനത്തേതു തന്നെ, ഖൈറുൽ ലക നിനക്ക് ഉത്തമമാണ്, ഗുണമായതാണ്. മിനൽ ഊല ആദ്യ ലോകത്തെക്കാൾ, ആദ്യത്തേതിനേക്കാൾ.
3: വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല
1: നിശ്ചയമായും പരലോകം നിനക്കു ആദ്യ ലോകത്തെ അഥവാ ഇഹലോകത്തെക്കാൾ ഉത്തമമാകുന്നു.
3: വചനം 5.
1: വല സൗഫ നിശ്ചയമായും വഴിയെ, യുഅതീക നിനക്കു തരും, നൽകും. റബ്ബുക നിന്റെ റബ്ബ്, ഫതർദോ അപ്പോൾ നീ തൃപ്തിപ്പെടും, തൃപ്തി അടയും.
3: വല സൗഫ യുഅതീക റബ്ബുക ഫതർദോ
1: വഴിയെ നിന്റെ റബ്ബ് നിനക്കു നിശ്ചയമായും തരുകയും ചെയ്യും, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്.
2: വെളിച്ചം നൽകി ലോകത്തെ ഉന്മേഷഭരിതമാക്കുന്ന പകലിനെയും ഇരുട്ടുമൂടി ലോകത്തെ ശാന്തമാക്കുന്ന രാത്രിയെയും കൊണ്ട് സത്യം ചെയ്ത ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സാന്ത്വനപ്പെടുത്തുകയും അതിപ്രധാനമായ ചില സന്തോഷവാർത്തകൾ അറിയിക്കുകയും ചെയ്യുന്നു. തിരുമേനിയെ അള്ളാഹു കൈവെടിയുകയോ പുറംതള്ളുകയോ ചെയ്തിട്ടില്ല. അവിടത്തോട് അവന് യാതൊരു വെറുപ്പോ കോപമോ ഉണ്ടായിട്ടുമില്ല. അല്പദിവസം വഹിയു വരുവാൻ താമസിച്ചു പോകുന്നതോ പ്രബോധന മാർഗത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതോ അള്ളാഹു കൈവടിഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നതല്ല. രാവും പകലും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ലോകം. ഇവിടെ വെച്ച് അല്പം ചില വിഷമങ്ങളെല്ലാം സഹിക്കേണ്ടി വന്നാലും പരലോകത്ത് തിരുമേനിക്ക് ഏറ്റവും ഉത്തമവും ക്ലേശരഹിതവുമായ ജീവിതമായിരിക്കും സിദ്ധിക്കുക. മാത്രമല്ല, തിരുമേനിക്ക് പരിപൂർണമായും തൃപ്തി വരുമാറ് വേണ്ടതെല്ലാം അള്ളാഹു വഴിയെ കൊടുത്തരളുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ക്ഷമ കൈക്കൊള്ളുകയും ഭാവിയെപ്പറ്റി സുപ്രതീക്ഷയോടെ ഇരിക്കുകയും ചെയ്തു കൊള്ളുക എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ താൽപ്പര്യം. അൽ ആഖിറത്ത് എന്ന വാക്കിന് അവസാനത്തേത് എന്നും അൽ ഊല എന്ന വാക്കിന് ആദ്യത്തേത് എന്നുമാണ് സാക്ഷാൽ അർത്ഥം. പരലോകത്തെ ഉദ്ദേശിച്ചാണ് അൽ ആഖിറത്ത് ഖുർആനിൽ സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളത്. ഭാഷയിലും ഇത് സാധാരണമാണ്. അതുകൊണ്ട് മുഫസ്സിറുകൾ മിക്കവാറും ആ അർത്ഥമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അൽ ഊലാക്ക് ഇഹലോകമെന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടവും അവസാനഘട്ടവുമാണ് ഇവിടെ ഉദ്ദേശ്യമെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. ഇസ്ലാമിന് പ്രചാരവും വിജയവും സിദ്ധിച്ചത് അവസാന ഘട്ടത്തിലാണല്ലോ. അഞ്ചാം വചനത്തിലെ വാഗ്ദാനവും ഏതാണ്ട് ഇതേ കാലത്തെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു നൽകുവാനിരിക്കുന്ന പാരത്രികമായ അനുഗ്രഹങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇഹത്തിൽ വച്ച് തിരുമേനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെ പരിമിതമാണ് എന്ന് പറയേണ്ടതില്ല. എന്നിരിക്കെ ഭാവിയെ സംബന്ധിച്ച ഈ വാഗ്ദാനങ്ങൾ ഈ സൂറത്ത് അവതരിച്ചതിനു ശേഷം അവിടത്തേക്ക് ലഭിക്കുവാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അത് ഇഹത്തിൽ വച്ചാകട്ടെ പരത്തിൽ വച്ചാകട്ടെ ഉൾപ്പെടുത്തുന്നു എന്നും വരാവുന്നതാണ്. വല്ലാഹു ആലം. ഭാവി നേട്ടങ്ങളെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ച ശേഷം കഴിഞ്ഞ കാലത്ത് നൽകപ്പെട്ട ചില അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു കാണിക്കുന്നു.
3: വചനം 6.
1: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
3: അലം യജിദുക യതീമൻ ഫആവ,
1: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
3: വചനം 7.
1: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാല്ലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
3: വവജദക ദാല്ലൻ ഫഹദ,
1: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
3: വചനം 8.
1: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ആഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി.
3: വവജദക ആഇലൻ ഫഅഗ്ന,
1: നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. ഒന്ന്, അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്ന് മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒന്നാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2. നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗമെന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്തു ശുഅറാ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3. അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ദുഹ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവ്യാഖ്യാനമാണ് നാം ഇതുവരെ കേട്ടത്.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: കേൾവി അല്ലാഹുവിന്റെ അതിമഹത്തായൊരു അനുഗ്രഹമാകുന്നു. അത് കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ കൂടിയാകുമ്പോൾ പ്രതിഫലങ്ങൾ നമുക്കേറെ വാരിക്കൂട്ടാം. ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരം. പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് അബ്ദുർ റഷീദ് സൂഫി

وسبح بحمد ربك حين تقوم ومن الليل فسبحه وإدبار النجوم.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് അബ്ദുർ റഷീദ് സൂഫി.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
6: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ലോക പ്രശസ്തരായ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണവുമായി ഇന്ന് നമ്മോടൊപ്പം കിഡ്സ് ടൈമിലുള്ളത് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദ്. പറയാൻ ചെയ്യുന്ന ഭാഗങ്ങൾ സൂറത്തുൽ സൽസല മുതൽ സൂറത്തുൽ ഖാരി അവരെയുള്ള ഭാഗങ്ങൾ.

0: മാഷാ അള്ളാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ സൽസല മുതൽ സൂറത്തുൽ ഖാരി വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുർ റഅദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണ നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി അബ്ദുറഷീദ് സോഫി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: الحمد لله

0: بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനത്തിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 27 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ് നാം പഠിപ്പിക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുർസലാത്തിലെ ഇനി ബാക്കി ഭാഗം നോക്കാം. അല്ല നിയമങ്ങൾ. വജഅൽന ഫീഹ റവാസിയ ശാമിഖാത്തിൻ തൻവീൻ വ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. പിന്നെ അസ്ഖൈനാകും മാഅൻ, അസ്ഖൈന കുമ്മ മീമി ശദ്ദുള്ളത്. പിന്നെ മദ് മുത്തസിൽ മാഅൻഫു ഇഖ്ഫാ മാഅൻഫുറാത്ത. പിന്നെ വൈലിൻ യൗമൈദിൽ മുക്കദ്ദിബീൻ വൈലിൻ യ തൻവീൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന. ലിൽ തൻവീന് ശേഷം ലാമ് ഇദ്ഗാം ബിലഗുന്ന. ഇൻ തലിഖു മദ് മുംഫസിൽ. പിന്നെ ഇലാമാ കുന്തും തൻ നൂൻ സാക്കിനു ശേഷം താ ഇൻ തലിഖു ഇൻ ത വീണ്ടും ഇഖ്ഫാ മദ് മുംഫസിൽ. ഇലാ ലില്ലിന്ദി തൻവീന് ശേഷം ദാല് ലാ ലലീലിൻ തൻവീന് ശേഷം വാവ്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. വലാ യുഗ്നി മിൻ അല്ലഹബ് ഇന്നഹ തർമി ബി ഷററിൻ ഷററിൻ കൽ തൻവീൻ ശേഷം കാഫ്. കഅന്നഹു തൻവീൻ നൂൻ സാക്കിന നൂന് ഷദ്ദ് ശദ്ദത നന്നായിട്ട് മണിക്കണം. ജിമാലാത്തുൻ സുഫർ ജിമാലാത്തുൻ തൻവീന് ശേഷം സ്വാദ് ഇഖ്ഫാ. വൈലുൻ യ തൻവീന് ശേഷം യാ. യൗമൈദില്ലിൽ തൻവീന് ശേഷം ലാമ്. ഇദ്ഗാം ബിലഗുന്ന. ഹാദ യോമു ലാ യന്തിഖൂൻ യന്തി തൻവീന് ശേഷം നൂൻ സാക്കിനു ശേഷം ത്വാ ഇഖ്ഫാ. ولا يؤذن لهم فيعتذرون ويل يومئذ للمؤمنين تنوين ششم يا ادغام ب غنا يومئذ للتنوين ششم لام ادغام بلا غنا هذا يوم الفصل جمعناكم والاولين فان كان نون ساكن ششم كاف اخفاء كيد كيد ف تنوين ششم فاء اخفاء ويل يومئذ للمكذبين ويندم ادغام ادغام ب ഉന്നയും. പിന്നെ ഇത് ഗാംബിലാ ഉന്നയും. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വയൂൻ തൻവീന് ശേഷം വാവ്. ഇത് ഗാം ബിഗുന്ന. വഫവാഖിഹിം മാ യഷ്തഹൂൻ കുലു വശ്റബു ഹനീഅൻ തൻവീന് ശേഷം മദ് മുത്തസിൽ. ഹനീഅൻ ഹനീഅം ബിമ അവിടെ ഇഖ്ലാബ്. പിന്നെ തൻവീൻ്റെ അവസാനത്തെ തൻവീൻ്റെ നൂൻ സാക്കിനെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടുകൂടി മീമാ കുന്തും. അപ്പോൾ ഇഖ്ലാബാണ് അവിടെ. പിന്നെ കുന്തും തൻവീന് ശേഷം താ ഇഖ്ഫാ. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ വൈലു യൗമൈദിൽ ലിൽ മുക്കദ്ദിബീൻ. ഇത് നമുക്ക് ഓതി നോക്കാം, കിട്ടണമെങ്കിൽ ബാക്കി പിന്നെ നോക്കാം. അപ്പോൾ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇനി അടുത്തത് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാ അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിലെ സൂറ മുർസലാത്തിലെ 27 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ് നാം പഠിച്ചത്. പഠിപ്പിച്ചത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ, സൂറ ബക്കറയിലെ 40-41 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 39 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 40-41 ആയത്തുകളാണ് എടുക്കുന്നത്.

يَا بَنِي إِسْرَائِيلَ يَا بَنِي إِ ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഇസ്രായീല എന്നതിലെ ആദ്യത്തിൽ ഹംസ, മുൻഫസിൽ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. ഇനി ഇസ്രായീല, ഈ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ, ഇസ്രോ മദ്ദിൻ്റെ അക്ഷരം അലിഫ്, ദെൻ ഈ ഹംസ അതേ പദത്തിൽ, ഇസ്രായീല എന്ന പദത്തിലാണ് അലിഫും ഹംസയുള്ളത്. മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഉദ്ഖുറു നിഅമതി അല്ലതി യാ ബനി ഇസ്രായീല ഉദ്ഖുറു, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഉദ്ഖുറു ഇസ്രായീല ഉദ്ഖുറു നിഅമതി അല്ലതി, ഇവിടെ നിഅമതി ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിഅമതി അല്ലതി യാ എന്നതിനെ ഹംസയാക്കി ഉച്ചരിക്കരുത്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിഅമതി അല്ലതി അല്ല, നിഅമതി അല്ലതി അല്ല, നിഅമതി അല്ലതി, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾ സ്വന്തമായിട്ട് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പ്രത്യേകം മാർക്ക് ചെയ്താൽ, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് ഖൈർ ഉണ്ടാവും ഇൻഷാല്ലാ. നിഅമതി അല്ലതി അൻഅംതു അല്ലതി അൻഅംതു, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് ഖദറിൽ നീട്ടാവുന്നതാണത്. അൻഅംതു അൻഅംതു, ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് അൻഅംതു എന്ന് പറയരുത്. സൂറത്തുൽ ഫാത്തിഹയിലും ഈ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ആ ക്ലാസ്സിൽ. അൻഅംതു അൻഅംതു അൻഅംതു അലൈക്കും അല്ല, അൻഅംതു അൻഅംതു അലൈക്കും വഔഫു അലൈക്കും വഔഫു, സാകിന മീമിന് ശേഷം വ, ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെ പൂർണ്ണമാക്കണം. അലൈക്കും വ അലൈക്കും വഔഫു ബിഅഹ്ദി ബിഅഹ്ദി ബിഅഹ്ദി, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ബിഅ ബിഅഹ്ദി ഊഫി, മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. ഊഫി ബിഅഹ്ദിക്കും ഊഫി ബിഅഹ്ദിക്കും ഊഫി ബിഅഹ്ദിക്കും, അവിടെ നീട്ടരുത്. ഊഫി ബിഅഹ്ദിക്കും ബിഅഹ്ദിക്കും ഐനും ഹാഉം, മഖ്റജുകൾ അടുത്ത അക്ഷരമാണ് ഐനും ഹാഉം. ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം, കൃത്യമായിട്ട് ഇതിനെ ഉച്ചരിക്കണം. വഇയായ ഫർഹബൂൻ വഇയായ വഇയായ, യാഇന് ശദ്ദുണ്ട്, വഇയായ എന്ന് കട്ടികൂട്ടി പറയരുത്, സാധാരണ രൂപത്തിൽ പറഞ്ഞാൽ മതി. വഇയായ ഫർഹബൂൻ ഫർ ഫർഹബൂൻ. അടുത്തായത് വആമിനു ബിമാ അൻസൽതു ബിമാ അൻസൽതു, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. ഇനി അൻസൽതു ഇഖ്ഫാം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുസദ്ദിഖൻ സാദ് മുസദ്ദിഖൻ സാദാണ് സീനാക്കി ഉച്ചരിക്കുന്നത്. മുസദ്ദിഖൻ എന്ന് പറയരുത്, മുസദ്ദിഖൻ മുസദ്ദിഖൻ ലിമാ മുസദ്ദിഖ ഖാഫ് തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന മുസദ്ദിഖൻ ലിമാ മുസദ്ദിഖൻ ലിമാ ലിമാ മഅകും വലാ തകൂനു മഅകും വല, സാകിന മീമിന് ശേഷം വ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധാരാളമായിട്ട് ക്ലാസ്സുകളിലൂടെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. വല തകൂനു ഔവല വല തകൂനു ഔവല, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വല തകൂനു ഔവല കാഫിരിം ബിഹ് കാഫിരിം ബിഹ്, തൻവീന് ശേഷം ബ, ഇഖ്ലാബ്, തൻവീനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം കാഫിരിംബിഹ് കാഫിരിംബിഹ്. വലാ തഷ്തറു വലാ തഷ്ഷീൻ പ്രത്യേകം ശ്രദ്ധിക്കുക, തഫഷി പരത്തി ഉച്ചരിക്കണം. വലാ തഷ്തറു ബിആയാതി സമനൻ ഖലീല സമനൻ ഖലീല അല്ല, സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം ദാലിനേക്കാൾ അല്പം കൂടെ പുറത്തോട്ട് നിൽക്കണം, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ, അതാണ് സമനൻ സമനം
قليلا ثمنا ق تنوين ششم قاف ഇവിടെ ഇഖ്ഫാം ബിഗുന്ന, അതേസമയം ഖാഫാണ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും ശ്രദ്ധിക്കണം. സ്വരഭാരത്തിൽ മണിക്കാൻ ശ്രദ്ധിക്കുക. ഥമനൻ ഖലീല, ഥമനൻ ഖലീല, ഖാഫ് ശ്രദ്ധിക്കുക. വഇയായ ഫത്തഖൂൻ, വഇയായ നേരത്തെ പറഞ്ഞതുപോലെ യാന് ശബ്ദമുണ്ട്. വഇയായ, വഇയായ എന്ന് ഓതരുത്. വഇയായ ഫത്തഖൂൻ, വഇയായ ഫത്തഖൂൻ. ഇങ്ങനെ അക്ഷരങ്ങൾക്ക് ഈ യാ എന്ന അക്ഷരത്തിന് ശബ്ദമുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ഉച്ചരിക്കണം. വഇയായ ഫത്തഖൂൻ, ഫത്തഖൂൻ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. തെറ്റിക്കാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഈ ഭാഗം ഒന്നുകൂടെ നമുക്ക് ഓതാം. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم

0: സൂറത്തുൽ ബഖറയിലെ 40-41 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. കൃത്യമായി തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 40-41 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ,

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ, 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക്. വിശുദ്ധ ഖുർആനിലെ 488-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
4: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 488-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഹൃദയങ്ങളെ ഈമാൻ നിറക്കുന്ന ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم

لقد كفر الذين قالوا إن الله هو المسيح ابن مريم

ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ മാഇദയിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാരക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ശറ, സൂറ നസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് വലീദ് അൽ ഷംസാൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആൽ ഇംറാനിലെ 59 മുതൽ 64 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 59 മുതൽ 64 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി.
3: വചനം 11.
4: വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും, അവരോട്, ലാ തുഫ്സിദൂന, നിങ്ങൾ നാശം ഉണ്ടാക്കരുത്, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, ഫിൽ അർദ്, ഭൂമിയിൽ, അഥവാ നാട്ടിൽ, ഖാലു, അവർ പറയും, ഇന്നമാ നഹ്നു, നിശ്ചയമായും ഞങ്ങൾ ആകുന്നു, നിശ്ചയമായും ഞങ്ങൾ മാത്രം തന്നെയാകുന്നു, മുസ്ലിഹൂന, നന്മയുണ്ടാക്കുന്നവർ, പരിഷ്കർത്താക്കൾ.
5: വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ.
3: അവരോട്, നിങ്ങൾ ഭൂമിയിൽ അഥവാ നാട്ടിൽ നാശമുണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവർ മാത്രമാകുന്നു എന്ന്. വചനം 12.
4: അല, അല്ല, അല്ലേ, അഥവാ അറിയുക, ഇന്നഹും, നിശ്ചയമായും അവർ, ഹും, അവർ തന്നെ, അൽ മുഫ്സിദൂന, നാശമുണ്ടാക്കുന്നവർ, വലാക്കിൻ, എങ്കിലും, ലാ യഷ്ഉറൂന, അവർ അറിയുന്നില്ല, അവർക്ക് ബോധമുണ്ടാകുന്നില്ല.
5: അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാക്കിൻ ലാ യഷ്ഉറൂൻ.
3: അല്ല, അറിഞ്ഞേക്കുക, നിശ്ചയമായും അവർ തന്നെയാണ് നാശമുണ്ടാക്കുന്നവർ, എങ്കിലും അവർ അറിയുന്നില്ല.
1: 11, 12 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
6: സത്യനിഷേധം, സത്യവിശ്വാസികളെ കബളിപ്പിക്കൽ, ജനമധ്യേ ആശയക്കുഴപ്പം സൃഷ്ടിക്കൽ, വാക്കിനെതിരായ പ്രവർത്തനം, ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായുള്ള രഹസ്യബന്ധങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള അവരുടെ ചെയ്തികളെ ഉദ്ദേശിച്ചാണ് നാട്ടിൽ നാശമുണ്ടാക്കരുതെന്ന് അവരോട് പറയുന്നത്. നാട്ടിൽ രക്തച്ചൊരിച്ചിലും ജീവനാശവും അസമാധാനവും ഉണ്ടാക്കുന്നതാണല്ലോ ഇതെല്ലാം, ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുവാനോ അനുകൂലമായ മറുപടി പോലും പറയുവാനോ ആ കപടന്മാർ തയ്യാറില്ലെന്നു മാത്രമല്ല, തങ്ങൾ ചെയ്യുന്നതെല്ലാം നാട്ടിനു നന്മയും ആവശ്യവുമാണെന്ന് അവകാശപ്പെടുകയായിരിക്കും അവർ ചെയ്യുക. ശത്രുവിഭാഗവുമായുള്ള കൂട്ടുകെട്ടുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്കും അവർക്കുമിടയിൽ രജ്ഞിപ്പും യോജിപ്പും ഉണ്ടാക്കുകയാണ് എന്നും മറ്റും തങ്ങളുടെ ചെയ്തികളെ അവർ ന്യായീകരിക്കുകയും ചെയ്യും. ഇതെല്ലാം തനി പൊയ്വാക്കുകളാണ്. നാശത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുമുഖികളായ ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കി തീർക്കുക. ഇതൊന്നും ഗ്രഹിക്കുവാനുള്ള തൻ്റെ ഇടമോ നന്മയും നാശവും തിരിച്ചറിയുവാനുള്ള വിവേകമോ അവർക്കില്ല എന്നൊക്കെയാണ് ഇവരുടെ മറുപടിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിൻ്റെ സാരം. ഇവിടെയും മറ്റു പല സ്ഥലങ്ങളിലും കപടവിശ്വാസികളുടേതായി അള്ളാഹു പ്രസ്താവിച്ച ലക്ഷണങ്ങളും സ്വഭാവങ്ങളും മുഴുവനുമോ ഏതാനുമോ ഒത്തിണങ്ങിയ മുസ്ലിം നാമധാരികളുടെ എണ്ണം കാലം ചെല്ലും തോറും ഇക്കാലത്ത് വിശേഷിച്ചും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കുടുംബത്തിലും സമുദായത്തിലും പിറന്നു വളർന്നവരായതുകൊണ്ട് തങ്ങൾ മുസ്ലിങ്ങളല്ലെന്ന് തുറന്നു പറയുവാൻ അവർക്ക് മടിയോ ധൈര്യക്കുറവോ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ തങ്ങൾ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ഗുണകാംക്ഷികളും സമുദായോദ്ധാരകന്മാരുമാണെന്ന് നടിക്കുകയും ചെയ്യും. ഇസ്ലാമിനെ തുരങ്കം വെക്കുന്ന നിരീശ്വര നിർമ്മത യുക്തിവാദികളും ഭൗതിക താൽപ്പര്യങ്ങളുമായിരിക്കും അവരുടെ യഥാർത്ഥ കൈമുതൽ. മുസ്ലിം ബഹുജനങ്ങളിൽ നിന്ന് അവരറിയാതെ അവരുടെ വിശ്വാസവും മതഭക്തിയും നശിപ്പിച്ചുകൊണ്ട് പുരോഗമനത്തിൻ്റെ പേരിൽ കാലത്തിനൊത്ത കോലം കെട്ടിക്കുകയായിരിക്കും അവരുടെ ലക്ഷ്യം. സത്യവിശ്വാസികൾ ഇത്തരക്കാരെ ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളേക്കാൾ സൂക്ഷിച്ചിരിക്കേണ്ടതാകുന്നു. വല്ലാഹുൽ മുസ്തആൻ.
3: വചനം 13.
4: വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും, അവരോട്, ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ, കമാ ആമന, വിശ്വസിച്ചതുപോലെ, അന്നാസു, മനുഷ്യർ, ഖാലു, അവർ പറയും, പറയുകയായി, അൽ മുഅ്മിനൂന, ഞങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കുമോ, കമാ ആമന, വിശ്വസിച്ചതുപോലെ, അസ്സുഫഹാഉ, ഭോഷന്മാർ, അല, അല്ല, അല്ലേ അറിയുക, ഇന്നഹും ഹും, നിശ്ചയമായും അവർ തന്നെ, അസ്സുഫഹാഉ, ഭോഷന്മാർ, വലാക്കിൻ, എങ്കിലും, ലാ യഅലമൂന, അവർ അറിയുന്നില്ല.

0: മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അല്ല, അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ, എങ്കിലും അവർക്ക് അറിഞ്ഞുകൂടാ. വചനം 14.
1: വഇദാ ലഖു, അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കാലു, അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൗ, അവർ ഒഴിവായാൽ അഥവാ തനിച്ചായാൽ, ഇലാ ഷയാത്തീനിഹിം, അവരുടെ പിശാചുകളിലേക്ക്, കാലു, അവർ പറയും, ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, മഅക്കും, നിങ്ങളുടെ കൂടെയാണ്. ഇന്നമാ നഹ്നു, നിശ്ചയമായും ഞങ്ങൾ മാത്രം തന്നെയാകുന്നു, മുസ്തഹ്സിഊന, പരിഹസിക്കുന്നവർ.

0: വിശ്വസിച്ചവരെ അവർ കണ്ടുമുട്ടിയാൽ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ പിശാചുക്കളിലേക്ക് ചെന്ന് തനിച്ചായാൽ അവർ പറയുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുന്നവർ മാത്രമാകുന്നു. വചനം 15.
1: അല്ലാഹു യസ്തഹ്സിഉ പരിഹസിക്കുന്നു, പരിഹസിക്കും, ബിഹിം അവരെ, വയമുദ്ദുഹും അവരെ നീട്ടി ഇടുകയും ചെയ്യും, അഥവാ അവരെ നീട്ടി അയച്ച് ഇടുകയും ചെയ്യും, ഫീ തുഗ്യാനിഹിം അവരുടെ അതിരുകവിയലിൽ, അഥവാ ധിക്കാരത്തിൽ, യഅമഹൂന അവർ അന്ധാളിച്ചു അലഞ്ഞു നടക്കുമാറ്, അഥവാ അവർ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ്.
2: അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ.
0: അല്ലാഹു അവരെ പരിഹസിക്കുന്നു, അവരുടെ അതിരി കവിച്ചലിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ് അവരെ അയച്ചു വിടുകയും ചെയ്യുന്നു. വചനം 16.
1: ഉലായിക അക്കൂട്ടർ, അല്ലദീന യാതൊരുവരാണ്, ഷ്തറൗ അവർ വിലക്ക് വാങ്ങി, അദ്ദലാലത ദുർമാർഗം, ബിൽഹുദ സന്മാർഗത്തിന് പകരം, ഫമാ റബിഹത്ത് എന്നിട്ട് ലാഭകരമായില്ല, തിജാറത്തുഹും അവരുടെ കച്ചവടം, വമാക്കാനു അവർ ആയതുമില്ല, മുഹ്തദീന നേർമാർഗം പ്രാപിച്ചവർ.

0: അക്കൂട്ടർ സന്മാർഗത്തിനു പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയിട്ടുള്ളവരത്രേ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവർ ഉദ്ദിഷ്ടമാർഗം പ്രാപിച്ചതുമില്ല.
1: 13 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം.
2: ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെന്നും മുസ്ലിങ്ങളാണെന്നുമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രവർത്തനങ്ങളും നടപടിയുമാണെങ്കിൽ അതിന് കടകവിരുദ്ധവുമാണ്. നിങ്ങൾ പറയുന്നത് നേരാണെങ്കിൽ ഈ നില മാറ്റി യഥാർത്ഥ സത്യവിശ്വാസികൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്നൊക്കെയാണ്. ആമിനു കമ ആമനന്നാസ്, മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവീൻ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം. ഇവിടെ മനുഷ്യർ എന്നു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ സത്യവിശ്വാസികളെപ്പറ്റിയാണെന്ന് വ്യക്തമാണ്. അവരെപ്പറ്റി മനുഷ്യർ എന്നു പറഞ്ഞതിൽ അവരാണ് യഥാർത്ഥ മനുഷ്യർ. അവരെപ്പോലെ നിങ്ങളും മനുഷ്യത്വ ഗുണമുള്ളവരാകേണ്ടതാണ്. നിങ്ങളുടെ ഈ നിലപാട് മനുഷ്യത്വത്തിന് യോജിച്ചതല്ല എന്നൊക്കെ ചില സൂചനകൾ അടങ്ങിയിരിക്കുന്നത് കാണാം. അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾപ്പെടുന്ന അതേ സത്യവിശ്വാസികളെപ്പറ്റി തന്നെയാണ് കപട വിശ്വാസികൾ ഭോഷന്മാർ എന്ന് വിശേഷിപ്പിച്ചതും. അവരൊക്കെ തനി ഭോഷന്മാരായതുകൊണ്ടാണ് അത്രത്തോളം ആ വിശ്വാസത്തിൽ ലയിക്കുവാൻ കാരണം. ഞങ്ങൾ അതിനു മാത്രം അധപ്പതിച്ചിട്ടില്ല. അവരെപ്പോലെയുള്ള വിശ്വാസം സ്വീകരിക്കുവാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്നൊക്കെയാണ് മറുപടിയിൽ അവർ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. വാസ്തവം നേരെ മറിച്ചാണുള്ളത്. യഥാർത്ഥ ഭോഷന്മാർ അവരല്ലാതെ മറ്റാരുമല്ല. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടവും വിവേകവും അവർക്കില്ല എന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു. ഇരുമുഖന്മാരാണല്ലോ കപട വിശ്വാസികൾ. സത്യവിശ്വാസികളുടെ അടുക്കൽ വരുമ്പോൾ തങ്ങളും സത്യവിശ്വാസികളാണെന്നോണം അഭിനയിക്കും. മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തലും ഗനീമത്ത് അഥവാ യുദ്ധത്തിൽ ലഭിച്ചേക്കാവുന്ന സ്വത്തുക്കൾ മുതലായവയിൽ പങ്ക് ലഭിക്കലുമാണ് അവരുടെ ലക്ഷ്യം. അവിടം വിട്ട് തങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും അടുക്കൽ ചെല്ലുമ്പോൾ ഉള്ളിലിരിപ്പ് അവരോട് തുറന്നു പറയുകയും ചെയ്യും. ഞങ്ങൾ മുസ്ലിങ്ങളുമായി പെരുമാറുന്നത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പക്ഷക്കാർ തന്നെയാകുന്നു. പരിഹാസത്തിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ സമീപിക്കുന്നത്. നിങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ. ഇതിനെപ്പറ്റിയാണ് 14 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. അവരുടെ ഈ പരിഹാസത്തെ അല്ലാഹു വെറുതെ വിടുവാൻ പോകുന്നില്ല എന്ന് 15 വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇഹത്തിലും പരത്തിലും അല്ലാഹു അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും തന്നെ ചെയ്യും. തൽക്കാലം അവരുടെ ഇഷ്ടം പോലെ മതിമറന്നു നടക്കട്ടെ എന്നുവെച്ച് അവരെ അയച്ചു വിടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നടപടിയെടുക്കുന്നില്ല. അല്ലാഹുവിൻ്റെ പിടിയിലൊതുങ്ങാതെ രക്ഷപ്പെടുവാൻ അവർക്ക് കഴിയുകയില്ല.
3: ഷയാത്വീനുഹും അഥവാ അവരുടെ പിശാചുക്കൾ എന്നു പറഞ്ഞത് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളായ യഹൂദികളിലും ഷിർക്കിൻ്റെ നേതാക്കളിലുമുള്ള അവരുടെ സുഹൃത്തുക്കളും വേഴ്ചക്കാരുമാകുന്നു. അല്ലാഹു യസ്തഹ്സി ഉബിഹിം അഥവാ അല്ലാഹു അവരെ പരിഹസിക്കും എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ പരിഹാസ പ്രവർത്തനങ്ങളുടെ പേരിൽ ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലഹ അഥവാ ഒരു തിന്മയുടെ പ്രതിഫലം അതുപോലെയുള്ള ഒരു തിന്മയാകുന്നു. 42:40 വചനം. കുറ്റത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ പേരിലുള്ള ശിക്ഷാ നടപടി എന്നു സാരം. കൈവശമുള്ള ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു സ്വീകരിക്കുന്നതിനാണ് വിലക്ക് വാങ്ങുക എന്നും കച്ചവടം നടത്തുക എന്നും പറയുന്നത്. ഇങ്ങോട്ട് പകരം ലഭിക്കുന്ന വസ്തു അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ ലാഭകരമോ പ്രയോജനകരമോ ആണെന്ന് കാണുമ്പോഴാണ് ക്രയവിക്രയം സ്വാഭാവികമായി ഉണ്ടാകാറുള്ളത്. ചുരുങ്ങിയ പക്ഷം അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് ലഭിച്ചതും സമവില കണക്കാക്കപ്പെടുന്നതെങ്കിലുമായിരിക്കണം. അല്ലാത്ത പക്ഷം ആ കച്ചവടം നഷ്ടകരമായിത്തീരുന്നു. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം ലാഭകരമായില്ലെന്ന് മാത്രമല്ല, ഇറക്കിയ മൂലധനം രക്ഷപ്പെട്ടു കിട്ടുക പോലും ഉണ്ടായില്ല, അതും നഷ്ടപ്പെടുകയാണുണ്ടായത്. ഖതാദ റഹിമഹുള്ള പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടതുപോലെ സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്കും, യോജിപ്പിൽ നിന്ന് ഭിന്നിപ്പിലേക്കും, അഭയത്തിൽ നിന്ന് ഭയത്തിലേക്കും, സദാചാരത്തിൽ നിന്ന് ദുരാചാരത്തിലേക്കും വഴുതിപ്പോകുകയാണവർ ചെയ്തത്. നല്ലതും ചീത്തയും തിരിച്ചറിയുവാനും അന്വേഷിക്കുവാനുമുള്ള ബുദ്ധിയും ചിന്താശക്തിയും അല്ലാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് റസൂലിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം മുഖാമുഖമായി അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചു. ലക്ഷ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ഒരു വേദഗ്രന്ഥം അവരുടെ മുമ്പിൽ തുറന്നുവെക്കുകയും ചെയ്തു. മനസ്സിലിരിപ്പ് എന്തുതന്നെയായിരുന്നാലും അതിൽ തങ്ങൾക്കുള്ള വിശ്വാസം വാഗ്മൂലം അവർ രേഖപ്പെടുത്തുകയും സന്ദർഭം വരുമ്പോൾ അതാവർത്തിച്ചും അഭിനയിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സന്മാർഗമാകുന്ന മൂലധനം അവർക്ക് കൈവന്നു. അതവർ ഉപയോഗപ്പെടുത്തുകയോ വളർത്തുകയോ അല്ല, അതിനെ പുറംതള്ളുകയും പകരം കൽപ്പിച്ചു കൂട്ടി ദുർമാർഗം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ഇതാണവർ ചെയ്ത കച്ചവടം. സന്മാർഗം എന്തെന്നറിയാതെ അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ അവസരം കിട്ടാതെ ദുർമാർഗത്തിൽ പതിച്ചവരാണവർ. കൈവന്ന ശേഷം അത് വലിച്ചെറിയുകയാണ് അവർ ചെയ്തത്.
4: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറസ്വാദ് 71 മുതൽ 75 കൂടിയ വചനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. أعوذ بالله من الشيطان الرجيم إذ قال ربك للملائكة إني خالق

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 71-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലും ആവർത്തിച്ചു പറയുന്ന ഒരു സംഭവമാണ് ഈ ആയത്ത് മുതൽ ഏതാനും ആയത്തുകളിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. അതായത്, അല്ലാഹു ഈ ഭൂമുഖത്ത് മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്ന വിവരം മലായിക്കത്തുകളോട് പറഞ്ഞ കാര്യമാണ് 71-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. ഇദ് ഖാല, പറഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ, റബ്ബുക, നിന്റെ റബ്ബ്, ലിൽ മലായിക്കത്തി, മലക്കുകളോട്, ഇന്നി, നിശ്ചയമായും ഞാൻ, ഖാലിഖുൻ, സൃഷ്ടിക്കുന്നവനാണ് അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ പോകുന്നു, ബഷറ, ഒരു മനുഷ്യനെ, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. ഇതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അതായത്, നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഞാൻ കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ അഥവാ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു. പലപ്പോഴും നമ്മൾ ഈ സംഭവം കേൾക്കാറുള്ളതാണ്, മനുഷ്യരുടെ സൃഷ്ടി അത് അല്ലാഹു ആദമിലൂടെയാണ് ആരംഭിച്ചത്, ആദം അലൈഹിസ്സലാം തുവസ്സലാമിയിലൂടെ. അതല്ലാതെ ഏതെങ്കിലും ഭൗതികവാദികൾ പറയുന്നത് പോലെ ഏതെങ്കിലും മൃഗങ്ങൾ പരിണമിച്ച് ഉണ്ടായതാണ് മനുഷ്യവംശം എന്നത് ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ പിൻബലമില്ലാത്ത കാര്യമാണ്. സൃഷ്ടാവായ അല്ലാഹുവിനാണല്ലോ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് വളരെ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും, അല്ലാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയിലൂടെയാണ് മനുഷ്യവംശത്തെ സൃഷ്ടിച്ചത് എന്നത്. ഇവിടെ ഈ പദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ് ഖാല, അതായത് പറഞ്ഞ സന്ദർഭം, നേരത്തെ സംഭവിച്ച ഒരു കാര്യം പറയുമ്പോഴാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. ഇദ് ഖാല, നേരത്തെ പറഞ്ഞ ആ സന്ദർഭം എന്നർത്ഥം. റബ്ബുക, നിന്റെ റബ്ബ്, അത് നേർക്കു നേരെ അഭിസംബോധന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. എന്നാൽ എല്ലാ മനുഷ്യരോടുമായിട്ടാണ് ഇത് പറയുന്നത്. ലിൽ മലായിക, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ അതിവിശിഷ്ടരായ ഒരു വിഭാഗമാണല്ലോ മലായിക്കത്തുകൾ. വിശുദ്ധ ഖുർആൻ ആ കാര്യം പല ഭാഗത്തും എടുത്തു പറയുന്നുണ്ട്. മലായിക്കത്തുകളുടെ പ്രത്യേകത, സദാസമയം അല്ലാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് അതിനു മാത്രം സമയം കണ്ടെത്തുന്ന, അതുമാത്രം ചെയ്യുന്ന, പിന്നെ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ. മനുഷ്യരെപ്പോലെയല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ, പ്രത്യേകതകൾ അവർക്കുണ്ട്. ഖുർആനും ഹദീസും ആ വിഷയം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈമാൻ കാര്യങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് അൻ തുഅ്മിന ബിൽ മലായിക, മലായിക്കത്തുകളിൽ വിശ്വസിക്കുക എന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലെ അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് പാടില്ല. ഉദാഹരണമായി, മക്കയിലെ മുശ്രിക്കുകൾ മലായിക്കത്തുകളെക്കുറിച്ച് പറഞ്ഞിരുന്നത് അത് അല്ലാഹുവിൻ്റെ പെൺമക്കളാണ് അവർ എന്നതാണ്. ഖുർആൻ അത് കണക്കിന് വിമർശിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചില മതങ്ങളിൽ ദേവതകളായി മലായിക്കത്തുകളെ പരിചയപ്പെടുത്താറുണ്ട്. അതും തെറ്റാകുന്നു. എന്നാൽ അല്ലാഹു എന്താണോ അവരെക്കുറിച്ച് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ മലായിക്കത്തുകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്, ആ കാര്യങ്ങളാണ് നാം സത്യസന്ധമായി കൃത്യമായി വിശ്വസിക്കേണ്ടത്. ഒരു വിശ്വാസ കാര്യത്തിലും അന്ധവിശ്വാസം കൂട്ടിക്കലർത്താൻ, പ്രമാണവിരുദ്ധമായ വിശ്വാസം വെച്ചു പുലർത്താൻ ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അത് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ അല്ലാഹു പറഞ്ഞ കാര്യം, ഇന്നി ഖാലിഖുൻ, തീർച്ചയായും ഞാൻ സൃഷ്ടിക്കുന്നവനാണ്. ഇന്നി ഖാലിഖുൻ ബഷറ, മനുഷ്യവർഗത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, മിൻ തീൻ, അവിടെ ഖിറാഅത്ത് ശ്രദ്ധിക്കണം, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. ഖുർആനിൽ പല സ്ഥലത്തും പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്, ഉപയോഗിച്ച ഒരു പദമാണ് തീൻ എന്നത്, കളിമണ്ണ് എന്നത്. അപ്പം അതാണ് ആ 71-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം പലപ്പോഴും നമ്മൾ കേൾക്കാനുള്ള ഒരു കാര്യം കൂടിയാണത്. തുടർന്ന് 72-ാമത്തെ വചനം, ഫഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി وَنَفَخْتُ فِيهِ مِنْ رُوحِي فَقَعُوا لَهُ سَاجِدِينَ فَإِذَا سَوَّيْتُهُ അങ്ങനെ ഞാൻ അവനെ ശരിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ രൂപപ്പെടുത്തിയാൽ فَإِذَا سَوَّيْتُهُ وَنَفَخْتُ ഞാൻ ഊതുകയും ചെയ്താൽ ഫീഹി അവനിൽ മിർ റൂഹി എന്റെ ആത്മാവിൽ നിന്നും ആത്മാവിന്റെ അധികാരി അല്ലാഹുവാണല്ലോ ആത്മാവ് അല്ലാഹുവിന്റെ കാര്യത്തിൽപ്പെട്ടതാണല്ലോ ഖുർആൻ ആ കാര്യം പല ഭാഗത്തും എടുത്തു പറയുന്നുണ്ട് യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി അവർ താങ്കളോട് ചോദിക്കുന്നു ആത്മാവിനെ കുറിച്ച് നബിയെ പറയുക റൂഹ് എന്നത് എന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽപ്പെട്ടതാകുന്നു ഇവിടെ അല്ലാഹു പറയുന്നു മിർ റൂഹി എന്റെ ആത്മാവിൽ നിന്നും തുടർന്ന് പറയുന്നു ഫഖഉ അപ്പോൾ നിങ്ങൾ വീഴുവീൻ ലഹു അവന് സാജിരീൻ സുജൂദ് ചെയ്യുന്നവരായി അല്ലെങ്കിൽ സാഷ്ടാംഗം നമിക്കുന്നവരായി അപ്പൊ അല്ലാഹു അവന്റെ ഒരു സുന്നത്ത് അല്ലാഹു ചെയ്തൊരു കാര്യം അല്ലാഹു പറയുന്നു ഫഇദാ സവ്വൈതുഹു അങ്ങനെ ഞാൻ അവനെ രൂപപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ശരിപ്പെടുത്തിയാൽ അപ്പൊ അല്ലാഹു ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ അല്ലാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് രൂപം നൽകി വനഫഖ്തു ഫീഹി മിർ റൂഹി എന്റെ ആത്മാവിൽ നിന്ന് ഞാൻ അവനിൽ ഊതുകയും ചെയ്താൽ പിന്നെ അല്ലാഹുവിന്റെ കൽപ്പന ഫഖഉ അപ്പോൾ നിങ്ങൾ വീഴുവീൻ ലഹു അവന് സാജിദീൻ സുജൂദ് ചെയ്യുന്നവരായി ഇതാണ് 72-ാമത്തെ വചനം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞു വഇദ് ഖുൽനാലിൽ മലായികത്തി സ്ജുദു ലിആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത് വഇദ് ഖുൽനാലിൽ മലായിക മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം ഉസ്ജുദു ലിആദം നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവീൻ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സുജൂദ് എന്നത് ഇബാദത്തിന്റെ ഗണത്തിൽപ്പെട്ട ഒരു കാര്യമാകുന്നു എന്നാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞ മലക്കുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സുജൂദ് ഇബാദത്തിന്റെ ഗണത്തിൽപ്പെട്ട ഒരു സുജൂദല്ല അതൊരു വണക്കം കാണിക്കൽ മാത്രമാണെന്നത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാകുന്നു ഇവിടെ പലപ്പോഴും അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയോടും അവർ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ മലായിക്കത്തുകളാകട്ടെ ജിന്നുകളാകട്ടെ മലക്കുകളാകട്ടെ ഒരു തരത്തിലും അവരോട് പ്രാർത്ഥിക്കാനോ അവരെ ആരാധിക്കാനോ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഗണ്ഡിതമായി പഠിപ്പിക്കുന്നൊരു അധ്യാപനമാണ് പക്ഷെ ഖേദകരമായ കാര്യം മുസ്ലിം സമൂഹത്തിൽ വലിയ ഒരു വിഭാഗം അള്ളാഹുവല്ലാത്ത മറ്റു പലരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നു പക്ഷേ ഞങ്ങൾ അവർ അള്ളാഹുവാണെന്നോ അള്ളാഹുവിനെപ്പോലെ സഹായിക്കുന്നവരാണെന്നോ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ അവരോട് ഇസ്തിഗാസയാണ് നടത്തുന്നത് അല്ലെങ്കിൽ തവസ്സുലാണ് ചെയ്യുന്നത് എന്നൊക്കെ അത്തരം പേരുകളിട്ടുകൊണ്ടാണ് ബദരീങ്ങളെ മുഹിയദ്ദീൻ ഷെയ്ഖെ അല്ലെങ്കിൽ അതുപോലെയുള്ള ദുആകളൊക്കെ നമ്മുടെ ആളുകൾ നടത്താറുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പാടുള്ള അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാൻ പാടുള്ള ഏത് കാര്യം ഏതൊരാളോട് ചെയ്താലും അത് ഷിർക്കാണെന്ന കാര്യം ഖുർആനും ഹദീസും ഗണ്ഡിതമായി പഠിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന ഖുർആനിക അധ്യാപനങ്ങൾ സമൂഹത്തോട് പറയുമ്പോൾ ചില തൽപര കക്ഷികൾ അവർ പറയാറുണ്ട് ഇത് ഇബിലീസിന്റെ വാദമാകുന്നു കാരണം ഇബിലീസ് പറഞ്ഞുവത്രേ അല്ലാഹു മലായിക്കത്തുകളോട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ലാഹുവേ ഞാൻ നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന് ഇബിലീസ് പറഞ്ഞുവെന്നാണ് അവർ വാദിക്കുന്നത് അവർ ജൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പേരിൽ പറയുന്ന കളവാണത് ഒരിക്കലും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഒരു സൂറത്തിലും ഇപ്പം ഈ സംഭവം സൂറത്തുൽ ആറാഫ് സൂറത്തുൽ ബക്കറ അങ്ങനെ ധാരാളം സൂറത്തുകളിൽ ഈ സംഭവം അല്ലാഹു പറയുന്നുണ്ട് ആവർത്തിച്ച് പക്ഷേ ആ പറയുന്നിടത്തൊന്നും തന്നെ ഇബിലീസ് അല്ലാഹുവെ, ഞാൻ നിനക്ക് മാത്രമേ സാഷ്ടാംഗം നമിക്കൂ എന്നു പറഞ്ഞതായി കാണാൻ സാധ്യമല്ല. അവൻ പറഞ്ഞ കാരണം, ഞാൻ ആദമിനേക്കാൾ ഞാൻ മഹത്വമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ ആദമിന് സാഷ്ടാംഗം നമിക്കാൻ തയ്യാറില്ല എന്നാണ് അവൻ വാദിച്ചത് പറഞ്ഞത്. ഏതായിരുന്നാലും ഇവിടെ അല്ലാഹുവിൻ്റെ വചനം വളരെ വ്യക്തമാണ്. ഫഇദാ സവ്വൈതുഹു, അങ്ങനെ ഞാൻ അവനെ ശരിപ്പെടുത്തിയാൽ, വനഫഖ്തു, ഞാൻ ഊതുകയും ചെയ്താൽ, ഫീഹി, അവനിൽ, മിർ റൂഹി, എൻ്റെ ആത്മാവിൽ നിന്നും, ഫഖഉ, അപ്പോൾ നിങ്ങൾ വീഴുവീൻ, ലഹു സാജിദീൻ, അവന് സുജൂദ് ചെയ്യുന്നവരായി. അതാണ് 72-ാമത്തെ വചനം. തുടർന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് തുടർന്നുള്ള ഏതാനും വചനങ്ങൾ. 73-ാമത്തെ വചനം, فسجد الملائكة كلهم أجمعون. فسجد الملائكة, അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു. കുല്ലുഹും, അവരെല്ലാം, അജ്മഊൻ, മുഴുവൻ. അപ്പോൾ മലക്കുകളെല്ലാവരും മുഴുവനും സുജൂദ് ചെയ്തു. അല്ലാഹുവിൻ്റെ കൽപ്പനക്ക് എതിരു പ്രവർത്തിക്കാത്തവരാണ് മലായിക്കത്തുകളെന്ന് അല്ലാഹു മലായിക്കത്തുകളെ വിശേഷിപ്പിച്ചതായി സൂറത്തു തഹരീമിൽ കാണാൻ സാധിക്കും. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹുവിൻ്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കാത്തവരാകുന്നു അവർ. മാത്രമല്ല, അല്ലാഹു എന്തു പറഞ്ഞാലും, വയഫ്അലൂന മാ യുമറൂൻ, അവർ അത് കൃത്യമായി പ്രാവർത്തികമാക്കുന്നവരാകുന്നു. അതാണ് 73-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, فسجد الملائكة, അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു. ഖുർആൻ ആ കാര്യം സൂറത്തുൽ ബഖറയിലും മറ്റു പല സൂറത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. അല്ലാഹ് കൽപ്പിച്ചപ്പോൾ പിന്നെ അവർ ഒരിക്കലും തന്നെ വൈമനസ്യം കാണിച്ചില്ല. അങ്ങനെ വൈമനസ്യം കാണിക്കുന്ന പ്രകൃതമല്ല അവർക്കുള്ളത്. അത് ഖുർആൻ പല ഭാഗത്തും പറയുന്ന കാര്യമാണ്. കുല്ലുഹും അജ്മഊൻ, അവരെല്ലാവരും. അതാണ് 73-ാമത്തെ വചനം. വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ്. തുടർന്ന് 74-ാമത്തെ വചനം, ഇല്ലാ ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ, ഇസ്തക്ബറ, അവൻ അഹംഭാവം അഥവാ ഗർവ് നടിച്ചു. അതാണ് ഇസ്തക്ബറ, അവൻ അഹംഭാവം നടിച്ചു അല്ലെങ്കിൽ ഗർവ് നടിച്ചു. വകാന, അവൻ ആകുന്നു, അവൻ ആയിരുന്നു, മിനൽ കാഫിരീൻ, അവിശ്വാസികളിൽപ്പെട്ട. ഇബിലീസ് ഒഴികെ അവൻ ഗർവ് നടിച്ചു, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനാകുന്നു. അതാണ് 74-ാമത്തെ വചനം. ഈ ഇബിലീസ് ശപിക്കപ്പെട്ടവനാവാനുള്ള കാരണം അതും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ കൽപ്പനയെ അവൻ ധിക്കരിച്ചു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് മനുഷ്യകുലത്തിന് ഒരു വലിയ പാഠമാണ്. അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട്, അവൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ ആളുകൾ ഈ ഇബിലീസിൻ്റെ കൂടെ, അവൻ്റെ അനുയായികളുടെ കൂടെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അഹങ്കാരമെന്നത് ഒരിക്കലും തന്നെ ഒരു മനുഷ്യനും ഭൂഷണമല്ല എന്ന കാര്യം ഖുർആനും ഹദീസും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും മനസ്സിൽ അണു അളവ് അഹങ്കാരമുണ്ടായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വഹാബത്തിന് സംശയം വന്നു. അഹങ്കാരത്തിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഒരാളുടെ വസ്ത്രം നന്നായിരിക്കണമെന്നും ഒരാൾ ധരിക്കുന്ന ചെരുപ്പ് നന്നായിരിക്കണമെന്നും ആഗ്രഹിച്ചാൽ അത് അഹങ്കാരത്തിൽപ്പെടുമോ? പ്രവാചകൻ പറഞ്ഞു, ഇല്ല. അൽ കിബറു ബത്തറുൽ ഹഖി വഗംതു നാസ്. അഹങ്കാരമെന്ന് പറഞ്ഞാൽ സത്യത്തെ നിരാകരിക്കലാകുന്നു. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ നിസ്സാരമായി കാണലാകുന്നു. ഈ രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭാവമുണ്ടായാൽ നാം ഭയപ്പെടണം. അത് അഹങ്കാരമാണ്, നാം ഒഴിവാക്കേണ്ട സ്വഭാവമാകുന്നു. മനുഷ്യനെ വഴിപഴപ്പിക്കാൻ വേണ്ടി, മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി കണഞ്ഞു ശ്രമിക്കുന്ന പിശാജ് അവൻ്റെ മനസ്സിൽ അഹങ്കാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പല സ്ഥലത്തും പറയുന്ന കാര്യമാണ്. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹൂലക്കും അദുവും മുബീൻ, നിങ്ങളെ നിങ്ങളുടെ പ്രത്യക്ഷനായ ശത്രുവാകുന്നു അവൻ. അതേപോലെ തന്നെ ഖുർആൻ പറയുന്നു ഫത്തഖിദൂഹു അദുവാ, നിങ്ങളെ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹങ്കാരം നാം പെടുക്കുമ്പോൾ തന്നെ നാം അത് തിരിച്ചറിയണം. ഇല്ല, അഹങ്കരിക്കാനുള്ള അവകാശം എനിക്കില്ല, അത് നിരകാവകാശിയാക്കാൻ കാരണമാകും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതാണ് ആ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. ഇല്ല ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഖിറാഅത്തിൽ ശ്രദ്ധിക്കണം, അവിടെ നീട്ടേണ്ട ഭാഗമുണ്ട്. ഒന്ന്, ഇല്ല ഇബ്ലീസ് അസ്തക്ബറ, ഇബ്ലീസ ഇസ്തക്ബറ എന്ന് ഓതുന്നത് പാരായണ നിയമപ്രകാരം തെറ്റാണ്. ഓതേണ്ടത് ഇല്ല ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവിടെ ഹംസ ഇസ്തക്ബറ എന്നിടത്ത് ഹംസ ഇല്ലാത്തത് കൊണ്ട് ഹംസ കൊടുത്തുകൊണ്ട് ഓതുന്നത് നിയമപ്രകാരം തെറ്റാകുന്നു. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ വചനത്തിൽ പറഞ്ഞ കാര്യം, ഇബ്ലീസ് ഒഴികെ അവൻ ഗർവ് നടിച്ചു, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനാകുന്നു. അതാണ് ആ വചനം. തുടർന്ന് 75-ാമത്തെ വചനം, ഖാല യാ ഇബ്ലീസ് മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖത്ത് അൻതസ്ജുദ ലിമാ ഖലഖത്ത് ബിയദയ്യ അസ്തക്ബർത്ത അം കുൻത മിനൽ ആലീൻ. ഖാല, അവൻ പറഞ്ഞു അഥവാ അള്ളാഹു പറഞ്ഞു, യാ ഇബ്ലീസു, ഹേ ഇബ്ലീസ്, മാ മനഅക, നിന്നെ മുടക്കിയതെന്ത്, തടസ്സപ്പെടുത്തിയതെന്ത്, അൻതസ്ജുദ, നീ സുജൂദ് ചെയ്യുന്നതിന്, ലിമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചതിന്, ബിയദയ്യ, എൻ്റെ ഇരു കൈകളാൽ അല്ലെങ്കിൽ കൈകൾ കൊണ്ട്, അസ്തക്ബർത്ത, അവിടെ ഖിറാഅത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അ അസ്തക്ബർത്ത എന്നതാണ് അസ്തക്ബർത്ത എന്നതായി മാറിയത്. അപ്പോൾ ആ എന്ന ചോദ്യം അവിടെ, അല്ലെങ്കിൽ ഹംസ അവിടെ ശ്രദ്ധിച്ചു പറയണം, അസ്തക്ബർത്ത, നീ ഗർവ് നടിച്ചുവോ, അം കൂത്ത, അതല്ല നീ ആയോ ആണോ, മിനൽ ആലീൻ, ഉന്നതരിൽ ഉയർന്നവരിൽ, ഉദ്ദേശിക്കുന്നത് ഔന്നത്യം നടിച്ചവരിൽ എന്നാണ്. അപ്പോൾ ആ വചനം നാം ശ്രദ്ധിച്ചു പാരായണം ചെയ്യണം. ഖാല യാ ഇബ്ലീസ് മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഖലഖ്തു അല്ല ഖലഖ്തു. ഹുറൂഫുൽ ഖൽഖല നിങ്ങൾ കേട്ടിരിക്കും, തജ്വീദ് ക്ലാസ്സിൽ പഠിച്ചിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് തന്നെ ഓതണം. ലിമാ ഖലഖ്തു ബിയദയ്യ അസ്തക്ബർത്ത് അസ്തക്ബർത്ത അം കുൻത മിനൽ ആലീൻ. അവൻ അഥവാ റബ്ബ് പറഞ്ഞു, ഹേ ഇബ്ലീസ്, എൻ്റെ കരങ്ങളാൽ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് സുജൂദ് ചെയ്യാൻ നിന്നെ മുടക്കിയത് എന്താണ്? നീ ഗർവ് നടിച്ചുവോ, അതല്ല നീ ഉന്നതന്മാരിൽ പെട്ടവനാണോ? അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാ, അതിൻ്റെ ചെറിയൊരു വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല വിനയമുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ, ഇബാദുർ റഹ്മാൻ എന്ന് അള്ളാഹ വിശേഷിപ്പിച്ച ആ ഗണത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഹങ്കാരികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 71 മുതൽ 75 കൂടി വചനങ്ങളാണ് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

قد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم

0: لهم اللعنة ولهم سوء الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ലോകപ്രശസ്തരായി മാറിയ പിഞ്ചു ഖാരിഉകളുടെ, തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകപ്രശസ്തരായി മാറിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്. പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ സൂറത്തുൽ തകാസുർ മുതൽ സൂറത്തുൽ ഫീൽ വരെയുള്ള വചനങ്ങളാണ്. നമുക്ക് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദിൻ്റെ ഖുർആൻ പാരായണം കേൾക്കാം.

0: മാഷാ അള്ളാ, ജസാകുമുള്ളാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് ഉസ്മാൻ മിഷ് അൽ ഹദ്ദാദിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണമാണ്. സൂറത്തു തക്കാസുർ മുതൽ സൂറത്തുൽ ഫീൽ വരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. കിഡ്സ് ടൈം സമാപിക്കുന്നു.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ ജുസിന്റെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
1: ബിസ്മില്ലാഹിർ

0: ഖത്തുമുൽ ഖുർആൻ സമാപിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ടത് 26-ാമത്തെ ജുസിന്റെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
1: أعوذ بالله من الشيطان الرجيم.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: ഇന്നാ സമിഅനാ ഖുർആനൻ അജബ.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്നാ സമിഅന.
3: ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 490-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 490-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം الشيخ سعد الغامدي.
1: هذا القرآن يوحي قرآن ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇത് സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിന്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിർ 15 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് വദിയ അൽ യമാനി.
1: പീസ് ഖുർആൻ റേഡിയോ. ഇനി നാം കേൾക്കുന്നത് ഖുർആൻ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പുണ്യം നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. പാരായണം വെറും വായനയാവരുത്, പഠനവും നിയമാനുസൃതവുമായിരിക്കണം. ഖുർആൻ പാരായണത്തിലെ നിയമങ്ങൾ ഏത് രൂപത്തിലാകണമെന്ന പഠനമാണ് പാരായണ പഠനം പരിപാടിയിൽ നാം മനസ്സിലാക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ മുർസലാത്ത് 1 മുതൽ 26 വരെ വചനങ്ങൾ. സംസാരിക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിലാലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ അമ്മ ജുസ് കഴിഞ്ഞു, അതായത് 30-ാമത്തെ ജുസ് നമ്മൾ മുഴുവനാക്കി. ഇനി അടുത്ത ജുസിലെ അവസാനത്തെ സൂറത്ത് സൂറത്തുൽ മുർസലാത്താണ് നമുക്ക് ഓതാനുള്ളത്. അത് നോക്കാം. അതിലെ നിയമങ്ങൾ ഉന്നിഷത്തുള്ളത് നല്ല മണിക്കണം. ഫൽഫാരിഖാത്തി ഫർഖൻ ഫൽമുൽഖിയാത്തി ദിക്റൻ ഉദ്റൻ ഉദ്റൻ ഔ തൻവീന് ശേഷ ഹംസ ഇൽഹാർ ഇന്നമ ഇന്ന നൂനിഷ നൂന് ശദ്ദുള്ളത് മണിക്കണം. തുഅദുന ലവ ഫൈദൻ നുജൂമ തുമിസത് വൈദ സമാ ഉഫുരിജത് സമാ മദ് മുത്തസില് വൈദൽ ജിബാലു നുസിഫത് വൈദ റുസുൽ ഉഖിതത് ലി അയ്യി യൗമിൻ ഉജ്ജിലത് യൗമിൻ ഉജ്ജില തൻവീന് ശേഷം ഹംസ യൗമിൽ ഫസൽ മാ അദ്റാക മാ യൗമുൽ ഫസൽ മാ അദ്റാക മദ് മുൻഫസില് വൈലുൻ യൗമ തൻവീന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന യൗമ ഇദിൻ ലിൽ യൗമ ഇദിൻ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന അലം നുഹലിക്കൽ അവലീൻ സുമ്മ നത്തബിഹുമുൽ ആഖിരീൻ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ വൈലുൻ യ വൈലുൻ യ തൻവീന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന യൗമ ഇദിൻ ലിൽ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന അലം നഖ്ലുഖുക്കും അത് കാഫ് കാഫിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് ശബ്ദോടുകൂടി ഓതണം. പിന്നെ മിം നഖ്ലുഖുമ്മി രണ്ട് മീം ഒന്നിച്ച് വന്നു, അപ്പോൾ തെൻവീന് നല്ല ഉന്നത്തോടു കൂടി ഓതുക. പിന്നെ മിമ്മ അതും അങ്ങനെ തന്നെ തെൻവീന് ശേഷം നൂൻ സാക്കിന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന പിന്നെ മാ മദ് മുത്തസിൽ മാ ഇമ്മ തെൻവീന് ശേഷം മീം നന്നായിട്ട് മണിക്ക ഉന്നത്താണ് ഇദ്ഗാം ബിഗുന്ന. ജഅൽനാഹു ഫീ ഖറാറിം മക്കീൻ ഖറാറിമ്മ തെൻവീന് ശേഷം മീം മണിക്ക ഇലാ ഖദരിമ്മ തെൻവീന് ശേഷം മീം നന്നായിട്ട് മണിക്ക ഫഖദർന ഫനിഅമൽ ഖാദിറൂൻ വയലിൻ യോമയിതിൽ ലിൽ മുക്കദ്ദിബീൻ അലം നജാലിൽ അർല കിഫാത്ത അഹ്യാ അൻ തൻവീൻ മുത്തസിലാണ് മദ് മുത്തസിൽ അഹ്യാ എം വ അൻ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന വജഅൽനാ ഫീഹ റവാസിയ ശാമിഖാത്തിൻ തിൻ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന വാസ്ഖൈനാക്കും മാ അൻ വാസ്ഖൈനാക്കും മ രണ്ട് മീം ഒന്നിച്ച് വന്നു നന്നായിട്ട് മണിക്കാം. പിന്നെ മാ മദ് മുത്തസിൽ ഫു തൻവീന് ശേഷം ഫ ഇഖ്ഫാ അത്രയും മതി. നോക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
3: ബിസ്മില്ലാഹിർ റഹ്മാൻ

0: وآخر دعوانا الحمد لله رب العالمين.
1: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 1 മുതൽ 26 വരെ വചനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: Peace Radio. Tune to reality.
3: Lillahi min asma'ihi tis'una wa tis'atun min ba'dihi.
4: Vijnanam oru vismayamaanu. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
6: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
5: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
7: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അബ്ദുൽ അസീസ് അസ്ഹറാനി പാരായണം നിർവഹിക്കുന്നത്.
8: أعوذ بالله من الشيطان الرجيم.

0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000+ ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യസുന്ദരമായ പാരായണത്തിനു വേണ്ടി മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തുന്നിസാ 66 മുതൽ 79 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് റാഷിദ് അൽ ഖുർദി.
4: أعوذ بالله من الشيطان الرجيم

0: പീസ് റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. തജ്വീദ് നിയമങ്ങൾക്ക് അനുസൃതമാകാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ തജ്വീദ് പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് തജ്വീദ് പഠനം. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ മദ്ദിൻ്റെയും അക്ഷരങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
1: بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان الى يوم الدين أما بعد بهمان بتا സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ السلام عليكم ورحمة الله وبركاته تجويد പഠനം എന്ന പ്രോഗ്രാം ഒരുപാട് ക്ലാസുകൾ ഇതിന് പിന്നിട്ട് കഴിഞ്ഞു. വളരെ സുപ്രധാനമായതും അത്ര തന്നെ പ്രാധാന്യമില്ലാത്തതുമായ കാര്യങ്ങൾ തജ്വീദിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ച, അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച കാര്യങ്ങളാണ് ഇതിനകം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിനോട് അനുബന്ധിച്ചുള്ള ഒരു ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്, ഉച്ചാരണത്തിൽ വരുന്ന ചില പിശകുകൾ, അബദ്ധങ്ങളെ സംബന്ധിച്ച്. സാധാരണ നിലക്ക് സാധാരണക്കാരിലും ചിലപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന വിദ്യാർത്ഥികളിലുമൊക്കെ ഉണ്ടാകാറുള്ള അബദ്ധങ്ങളാണ്. അലിഫിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് ചില ഉദാഹരണങ്ങൾ സഹിതമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ വാവ് യാ മദ്ദിയ മദ്ദിൻ്റെ സന്ദർഭത്തിൽ വാവിൻ്റെയും യാൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന ചില പിശകുകളെ സംബന്ധിച്ച്, ചില തെറ്റുകളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഖുർആൻ പാരായണത്തിൻ്റെ പരിപൂർണത ആഗ്രഹിക്കുന്ന, ഏറ്റവും നന്നായി പാരായണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ളവർക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുകയും അതുകൊണ്ട് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. വാവിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ നമുക്കിങ്ങനെ തരംതിരിച്ച് പറയാം. ഒന്ന്, വാവ് നമുക്കറിയാം ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ചുണ്ടുകൾ ചേർക്കുമ്പോഴാണ്, അത് ഉച്ചരിക്കുമ്പോഴാണ്, ശരിക്കും ഉച്ചരിക്കുമ്പോൾ വാവിൻ്റെ ശരിയായ ഉച്ചാരണമാകുമ്പോഴാണ് അത് വാവായി തീരുന്നത്. ഏതൊരക്ഷരവും അതിൻ്റെ ശരിയായ ഉച്ചാരണ രീതിയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ട കാര്യങ്ങൾ. ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കേണ്ടതായിട്ടുള്ള രൂപമുണ്ട്, അതിൻ്റെ മഖ്റജുകളുണ്ട്, അതിൻ്റെ സിഫത്തുകളുണ്ട്. അപ്പം ആ പ്രകാരം തന്നെ അത് ഉച്ചരിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഉച്ചാരണം ശരിയായിത്തീരുന്നത്. അപ്പോൾ വാവിൻ്റെ ഉച്ചാരണത്തിൽ ചുണ്ടുകൾ തമ്മിൽ ചേരുക, അല്ലെങ്കിൽ അത് കൂടിച്ചേരുക, അത് കൂടുക എന്നുള്ളത് ഇല്ലെങ്കിൽ, അത് നടക്കുന്നില്ല എങ്കിൽ ശരിയായ ഉച്ചാരണം നടക്കുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ തഅമലൂൻ ലൂ എന്നുള്ള ആ ചുണ്ടുകൾ തമ്മിൽ അത് ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ചേർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ട വാവ്. അപ്പം തഅമലൂൻ എന്നുള്ളത് അങ്ങനെ അല്ലാതെ വരുമ്പോൾ അതിൽ അബദ്ധം വരും. തഅമലൂൻ, അപ്പം തഅമലൂൻ തഅമലൂൻ എന്ന് തന്നെ പറയണം. അതിന് ശരിയായ ഉച്ചാരണം തഅമലൂൻ, വാവിനെ ശരിക്കും ചേർത്തിക്കൊണ്ട്, ചുണ്ട് ചേർത്തിക്കൊണ്ട് തന്നെ പറയണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഗതി, കൂടുതൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ ചുണ്ടുകൾക്ക്, ചുണ്ടുകളിൽ നിന്നാണ് വാവ് വരുന്നത്, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് കൂടുതൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ അവിടെയും അതിൽ അബദ്ധം വരും. യഖൂലൂന യഖൂലൂന യഖൂന്ന് വാവിന് സ്ട്രെസ് കൊടുക്കരുത്, നേരമറിച്ച് സ്വാഭാവികമായ രൂപത്തിൽ ഉച്ചരിക്കുക. യഖൂലൂന യഖൂലൂന, അതല്ലാതെ യഖൂ എന്ന് പറയുന്ന വാവിന് കുറച്ചുകൂടി സ്ട്രെസ്, അതിമേ മർദ്ദം നൽകിക്കൊണ്ട് തന്നെ ഒരു കട്ടി കൂട്ടി പറയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി അലിഫിനോട് സാദൃശ്യമാകുന്ന തരത്തിൽ ചില ആളുകൾ വാവ് ഉച്ചരിക്കും. ഉദാഹരണത്തിൽ കാനു എന്നുള്ളത് കാനോ കാനോ എന്ന് പറയും. അപ്പം അത് ശ്രദ്ധിക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. ഇവിടെ അൽ മുഅ്മിനൂൻ, ഖാശിഊൻ എന്നുള്ള ആയത്തുകളിൽ വാവുണ്ട്, നൂനുണ്ട് അവസാനത്തിൽ. മുഅ്മിനൂൻ, അൽ മുഅ്മിനൂൻ, ഖാശിഊൻ. അപ്പോൾ ഈ രണ്ട് ആയത്തുകളിൽ വാവിനെ ശരിക്കും പറയാതെ വാവിൻ്റെയും അലിഫിൻ്റെയും രണ്ടും മിക്സാക്കിക്കൊണ്ട് ചേർത്തിക്കൊണ്ട് കൺഫ്യൂഷനാകുന്ന രൂപത്തിൽ പറയരുത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, ഖാശിഊൻ. ഇപ്പോൾ അവിടെ വാവാണോ അലിഫാണോ എന്നുള്ളത് ഒരു സംശയം ശ്രോതാക്കൾക്ക് സാമ്യങ്ങൾക്ക് ഉണ്ടാകുന്ന രൂപത്തിലാകാൻ പാടില്ല. ഇംഗ്ലീഷിലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിലെ ഓ എന്ന അക്ഷരത്തിനോട് സദൃശ്യമായ രൂപത്തിൽ മുഅ്മിനൂൻ, ഖാശിഊൻ. ഇപ്പം ഈ മുഅ്മിനൂൻ, ഖാശിഊൻ എന്നുള്ള ഉച്ചാരണമല്ല ശരിക്കും വാവിൻ്റെ ഉച്ചാരണം. വാവിൻ്റെ വാവായി തന്നെ പറയണം അത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനൂൻ, ഖാശിഊൻ, ഖാശിഊൻ എന്നല്ല, ഖാശിഊൻ. ഇതാണ് മൂന്നാമത്തെ സംഗതി, അഥവാ അലിഫിനോട് സദൃശ്യമാകുന്ന രൂപത്തിൽ വാവിനെ ഉച്ചരിക്കുക, രണ്ടിനെയും മിക്സാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്നത്. നാലാമത്തത് യാഇനോട് സദൃശ്യമാകുന്ന രൂപത്തിൽ മിക്സാക്കിക്കൊണ്ട് ഉച്ചരിക്കുക. യൂഖീനൂൻ, യൂഖീനൂൻ. ഇപ്പം നൂൻ എന്നാണോ ഊ എന്നാണോ ഈ എന്നാണോ എന്ന് തിരിയാത്ത രൂപത്തിൽ യോ യൂഖീനൂൻ. അവിടെയും യോ യോ യൂഖീനൂൻ, യൂഖീനൂൻ എന്നാണോ യൂഖീനൂൻ എന്നാണോ എന്ന് തിരിയാത്ത ഒരു രൂപത്തിൽ വരാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് യൂഖീനൂൻ. ഇവിടൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ ഇനങ്ങളിലും ശ്രദ്ധിക്കേണ്ട സംഗതി, അത് ശരിക്കും വ്യക്തമാക്കി തന്നെ നമ്മൾ ഉച്ചരിച്ച് ശീലിക്കുക തന്നെ വേണം. ഇനി മണിക്കുന്ന, ഉന്നത്തിനോട് സദൃശ്യമാകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഉന്നത്തിൻ്റെ ശബ്ദവും വാവും കൂടി മിക്സാക്കിക്കൊണ്ട് ചേർത്തിക്കൊണ്ടത്, ഇവിടെ സദൃശ്യമാകുന്ന ഒരുപോലെയാകുന്ന ഉച്ചാരണമുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. വാവിന് വാവിൻ്റേതായ ഉച്ചാരണമുണ്ട്, അതങ്ങനെ തന്നെ ഉച്ചരിക്കുക. മറ്റുള്ള ഓരോന്നിനും അതിൻ്റെതായ ഉച്ചാരണ രീതികളുണ്ട്, പ്രത്യേകതകളുണ്ട്. അതെല്ലാം അതതിൻ്റെ സന്ദർഭത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അല്ലാലിമൂൻ, അല്ലാലിമൂൻ, അല്ലാലിമൂൻ. ഇവിടെ വാവാണ് മീം കഴിഞ്ഞിട്ട് നൂൻ. പക്ഷേ അല്ലാലിമൂൻ, മണിക്കുന്ന ശബ്ദരൂപത്തിലാകാൻ പാടില്ല. അല്ലാലിമൂൻ എന്നല്ല, അല്ലാലിമൂൻ. അപ്പം ഇതാണ് ഹൈസൂമിനെ ഇവിടെ വാവിൻ്റെ സന്ദർഭത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് ഖിറാഅത്തിൽ വരുന്ന അബദ്ധമാണ്. അപ്പം ഇതാണ് വാവുമായി ബന്ധപ്പെട്ടുള്ള അബദ്ധങ്ങൾ എന്നുള്ളത്. ഇനി അൽയാഉൽ മദ്ദിയ, ഇനി യാഉൽ മദ്ദിയയുടെ ഉച്ചാരണത്തിൽ വരുന്ന ചില അബദ്ധങ്ങൾ. യാഇൻ്റെ മദ്ദിയായിട്ട് വരുമ്പോൾ നീട്ടുന്ന സന്ദർഭത്തിൽ വരുന്ന അബദ്ധങ്ങളാണ്. നേരത്തെ നമ്മൾ വാവിൻ്റെ ഇത് പറഞ്ഞ പോലെ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ വരുന്ന അബദ്ധങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ് എപ്പിസോഡിൽ അലിഫ് മദ്ദിയ, അലിഫിൻ്റെ ചാനത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ വാവ് മദ്ദിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അബദ്ധങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ആളുകളും. അതുപോലെ തന്നെ യാഇൽ മദ്ദിയ, യാഇൻ വരുന്ന അബദ്ധങ്ങൾ. നേരത്തെ നമ്മൾ അലിഫ് പറഞ്ഞപ്പോഴും വാവ് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു അലിഫിനെ വാവായി ഉച്ചരിക്കുക, വാവിനെ അലിഫായി ഉച്ചരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ യാഇൻ്റെ ഉച്ചാരണത്തിലും ഇത് ഈ പോലെ അബദ്ധങ്ങൾ വരാറുണ്ട്. അത് അലിഫിനോട് സദൃശ്യമാകുന്ന, അലിഫിൻ്റെ ശബ്ദവും യാഇൻ്റെ ശബ്ദവും മിക്സ് ചെയ്തുകൊണ്ട് കൂടി കലർന്നുകൊണ്ടുള്ള ഒരു ഉച്ചാരണ രീതി പാടില്ല. അത് ഈ ഉച്ചാരണ രീതികൾ ഇപ്പോൾ മാറ്റം വരാനുള്ള കാരണം അതിൻ്റേതായ മഹ്റജിൽ നിന്നും അതിനെ പുറപ്പെടുവിക്കാത്തതുകൊണ്ടാകണമല്ലോ. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റേതായ മഹ്രജുകളുമുണ്ട്, ഉത്ഭവസ്ഥാനങ്ങളുണ്ട്. ആ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും ആ അക്ഷരത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമേ അതിൻ്റെ ഉച്ചാരണം ശരിയായ രൂപത്തിലായിത്തീരുകയുള്ളൂ. അപ്പോഴാണ് തജ്വീദ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ഉച്ചാരണമില്ലെങ്കിൽ അത് എത്രയാണോ ഓരോന്നും നീട്ടേണ്ടത്, അതുപോലെ തന്നെ ചുണ്ട് ചലിപ്പിക്കേണ്ടത്, നാവ് ചലിപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അബദ്ധങ്ങൾ വരാനുള്ള കാരണം. ഉദാഹരണത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് നസ്തഈൻ എന്ന രൂപത്തിലായി വരുമ്പോൾ അവിടെ എന്തു ചെയ്യും? അത് അലിഫിലേക്ക്, യാവിൽ നിന്നും അലിഫിലേക്ക്, അല്ലെങ്കിൽ അലിഫും യാവും മിക്സ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് കേൾക്കുക. അപ്പോൾ ആ ഒരു അവ്യക്തത നിലനിൽക്കാത്ത രൂപത്തിലായിരിക്കണം നമ്മുടെ പാരായണങ്ങൾ. കൃത്യമായിരിക്കണം ഉച്ചാരണങ്ങൾ, കൃത്യമായി തന്നെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ആ അബദ്ധങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. പനസ്തഈൻ അവിടെ യാനെ തന്നെ വ്യക്തമായി ഉച്ചരിക്കണം, സ്താൻ എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അവിടെ യാഇൽ അമിതമായിട്ടുള്ള സമ്മർദ്ദം വസത്തുൽ ലിസാനിൽ നിന്നാണ് യാ പുറത്തു വരുന്നത്. ഈ വസത്തുൽ ലിസാനിൽ നിന്ന് യാ പുറത്തു വരുന്നത് അത് ഹർക്കത്ത് ഉണ്ടാകുമ്പോഴാണ്. മുസ്തഖീം, ഖിയം, ഖിയം എന്നല്ല, നേരെ വെച്ച് ഖീം എന്നാണ്. യാഇനോടെ സുക്കൂനാണ്. അപ്പോൾ യാ മദ്ദിയാണ്. യാഇന് ഹർക്കത്ത് ഉണ്ടാകുമ്പോഴാണ് വസത്തുൽ ലിസാനിൽ വരുന്നത്. അപ്പോൾ വസത്തുൽ ലിസാന് നാവിൻ്റെ മധ്യഭാഗത്ത് കൂടുതൽ ശക്തി കൊടുത്താൽ അവിടെ യാ മദ്ദിയായ യാഇൽ നിന്നും യാഉൽ മുതഹറിക്ക് ഹർക്കത്തുള്ള യാഇലേക്ക് മാറിപ്പോകും. അതുകൊണ്ട് വസത്തുൽ ലിസാൻ നാവിൻ്റെ മധ്യഭാഗത്ത് കൂടുതൽ സമ്മർദ്ദം നൽകാതിരിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ അവലംബം അവിടെ നൽകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ നേരത്തെ നമ്മൾ വാവിൻ്റെ ഉച്ചാരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉന്നത്തിൻ്റെ ശബ്ദത്തിനോട് മിക്സാക്കിക്കൊണ്ട് ചിലപ്പോൾ ഉച്ചരിക്കും. ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽആലമീൻ. അവിടെ യാഇനെ മദ്ദാക്കിക്കൊണ്ട് തന്നെയാണ് ഉച്ചരിക്കുന്നത്. അതല്ലാതെ ആലമീൻ അവിടെ ഉന്നത്തിനായി രൂപാന്തരപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ ഉന്നത്തല്ല അവിടെ യാ മദ്ദിയാണ് സംഗതിയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ യാഇൻ്റെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. യാ മാത്രമല്ല വാവും അലിഫുമൊക്കെ മദ്ദിൻ്റെ അക്ഷരങ്ങളെ ഈ പറഞ്ഞ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ മിക്സായിക്കൊണ്ടുള്ള ഉച്ചാരണ രീതിയാകുമ്പോഴാണ് ഈ രൂപത്തിൽ അബദ്ധങ്ങൾ വരുന്നത്. എല്ലാം പ്രത്യേകമായി തന്നെ അതിൻ്റെ ഉച്ചാരണ രീതികൾ മനസ്സിലാക്കുകയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരാതെ, കൂട്ടിക്കലർത്താതെ, അവ്യക്തതയില്ലാതെ വ്യക്തമായി തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിനെ എങ്ങനെയാണോ ഓതുവാനും പാരായണം ചെയ്യുവാനും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അപ്രകാരം തന്നെ വളരെ ആകർഷകമായും ശബ്ദശുദ്ധിയോടെയും അക്ഷരസ്ഫുടതയോടും കൂടി പാരായണം ചെയ്യുവാനും അതുവഴി നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് നാം പഠിച്ചത് മദ്ദിൻ്റെയും അക്ഷരങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി. نور على مر الزمان
2: تألقا وأضاء للدنيا طريقا. വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ
3: ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
1: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
0: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
2: ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറ അന്നിസ വചനം 24-25 പാരായണം, അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസയിലെ 24-25 വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: വലഖദ് ഖല

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായമായ സൂറത്തു ഹിജറിലെ 26 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് നായിഫ് അൽ ഉവൈദ്.
1: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: عليه من أجر عليه من أجر وما أنا من المتكلفين.
1: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 86-ാമത്തെ വചനമാണ് ഓതിക്കളിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 85 വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, മാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ, മിൻ അജിരിൻ, ഒരു പ്രതിഫലവും, വമാ അന, ഞാനല്ല താനും, മിനൽ മുതകല്ലിഫീൻ, സാഹസം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവൻ അല്ലെങ്കിൽ വിഷമം ഏൽക്കുന്നവരിൽ പെട്ടവൻ. അല്ലാഹു തൻ്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി, പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നബിയെ പറയുക, ഞാൻ നിങ്ങളോട് ഇതിൻ്റെ, അതായത് ഖുർആനിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ കൃത്രിമമായി അല്ലെങ്കിൽ സാഹസം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവനും അല്ല, അതുമല്ലെങ്കിൽ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല. ഈ മുതകല്ലിഫീൻ എന്ന ആ പദപ്രയോഗത്തിനാണ് മുഫസ്സിരീങ്ങൾ ഈ തരത്തിൽ അർത്ഥം നൽകിയിട്ടുള്ളത്, കൃത്രിമം കെട്ടിച്ചമക്കുന്നവരിൽ പെട്ടവനും അല്ല. ആ ആയത്ത് ഖിറാഅത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ. പാരായണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓതിപ്പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ, നബിയെ പറയുക, മാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിൻ്റെ പേരിൽ, അഥവാ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓതി കേൾപ്പിച്ചു തരുന്ന ഈ ഖുർആനിൻ്റെ പേരിൽ, മിൻ അജിരിൻ, ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല അല്ലെങ്കിൽ സാഹസം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലും അല്ല. അപ്പോൾ ലോകത്ത് നിയുക്തരായ അമ്പിയാക്കന്മാരെല്ലാം ഈ തരത്തിൽ സംസാരിച്ചതായി ഖുർആനിൽ പല സൂറത്തുകളിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സൂറത്ത് ഹൂദിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറയുന്നത് കാണാം. മാ അസ്അലുക്കും അലൈഹി മിൻ അജർ, ഞാൻ നിങ്ങളോട് ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. അപ്പോൾ ഭൗതികമായ യാതൊരു ലാഭേച്ഛയും കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരായിരുന്നു അള്ളാഹു നിയോഗിച്ചയച്ച അമ്പിയാക്കന്മാർ. ഭൗതിക താൽപ്പര്യങ്ങളൊന്നും അതിൻ്റെ പിന്നിൽ അവർക്കുണ്ടായിരുന്നില്ല. നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടുന്ന, മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, പ്രവാചകനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണിത്. അള്ളാഹുവിൻ്റെ ദീൻ, നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് നാം ഓരോരുത്തരുടെയും ഒരു ബാധ്യതയായി, ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമായി നമ്മൾ കാണണം. അതിൻ്റെ പേരിൽ ഭൗതികമായ താൽപ്പര്യങ്ങളൊന്നും നമ്മളെ പിടികൂടാൻ പാടില്ല. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, യഖൂൽ തആല, ഖുൽ യാ മുഹമ്മദ് ലിഹാ ഉലാഇൽ മുശ്രിക്കീൻ. അള്ളാഹു പറയുന്നു, പ്രവാചകരെ, മുഹമ്മദ് നബിയെ, ഈ ബഹുദൈവ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക, മാ അസ്അലുക്കും അല ഹാദൽ ബലാഗി വഹാദൻ നുസ്ഹി, ഈ പ്രബോധനത്തിൻ്റെ പേരിൽ, ഈ ഗുണകാംക്ഷയുടെ പേരിൽ, അല്ലെങ്കിൽ ഈ സതുപദേശത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അജ്റൻ തുഅ്തൂനീഹി മിൻ അറദിൽ ഹയാത്തി ദുനിയ, നിങ്ങളിൽ നിന്ന് ഭൗതികമായ എന്തെങ്കിലും പ്രത്യുപകാരമോ ഭൗതികമായ എന്തെങ്കിലും സൗകര്യമോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ഇത് അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വമ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരിൽ പെട്ടവനും അല്ല. ഐ വമാ അസീദു അലാ മാ അർസലനില്ലാഹു ബി, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച അല്ലെങ്കിൽ എനിക്ക് അവതരിപ്പിച്ചതിൽ ഒന്നും ഞാൻ വർദ്ധിപ്പിച്ചിട്ടില്ല. വല അബ്തഗി സിയാദതൻ അലൈഹി, എന്തെങ്കിലും ഒന്ന് അതിൽ ഏറ്റി പറയണം അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് പറയണം ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബൽ മാ ഉമിർത്തു ബിഹി അദ്ദൈതുഹു, ഞാൻ എനിക്ക് കൽപ്പിക്കപ്പെട്ട എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം ഞാൻ നിർവഹിക്കുന്നു. ല അസീദു അലൈഹി വല അൻഖുസു മിൻഹു, ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നില്ല. വഇന്നമാ അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി അസ്സ വജല്ല, ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉന്നതനും മഹാനുമായ അള്ളാഹുവിൻ്റെ പ്രീതിയാകുന്നു, അള്ളാഹുവിൻ്റെ വജുഹാകുന്നു. വദ്ദാറിൽ ആഖിറ, പാർത്രികമായ ഭവനവുമാകുന്നു. ഇതോരോ പ്രബോധകന്മാർക്കും ഒരു ഗുണപാഠം കൂടിയാണ് ഈ വചനം പ്രദാനം ചെയ്യുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ, അവൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും പാർത്രികമായ നേട്ടവുമാണ് ആഗ്രഹിക്കേണ്ടത്. തുച്ഛമായ ക്ഷണികമായ ദുനിയാവിൻ്റെ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ഇവിടുത്തെ ഏതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല ഇസ്ലാമിനെ ഒരാൾ പ്രബോധനം ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് എന്നതുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. മഹാനായ പണ്ഡിതൻ സുഫിയാനു സൗരി റഹ്മഹുല്ല, അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നത് കാണാം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുഹാബി പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുകയാണ്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, മൻ അലിമ ശൈഅൻ ഫൽയഖുൽ ബിഹ്, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവരത് പറഞ്ഞു കൊടുക്കട്ടെ. വമൻ ലാ യഅലമു ഫൽയഖുൽ അല്ലാഹു അഅലം, അറിയാത്ത കാര്യത്തെക്കുറിച്ച് അല്ലാഹു അഅലം എന്നാണ് പറയേണ്ടത്. ഫഇന്ന മിനൽ ഇൽമി അൻ യഖൂല അർറജുലു ലിമാ ലാ യഅലമു അല്ലാഹു അഅലം, ഒരു അറിവിൽപ്പെട്ടതാകുന്നു, ഒരു വിജ്ഞാനത്തിൽപ്പെട്ടതാകുന്നു തനിക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് അല്ലാഹു അഅലം എന്ന് പറയൽ. ഫഇന്നല്ലാഹ ഖാല ലി നബിയ്യിക്കും, കാരണം അല്ലാഹു തൻ്റെ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നു. ഖുൽ, നബിയെ പറയണം, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ ഇതിന് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്നവരിൽപ്പെട്ട ആളുമല്ല. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടത്. പൂർവ്വ പ്രവാചകന്മാരെക്കുറിച്ചും ഇതുപോലെയുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. തീർച്ചയായും ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ട്, ദുനിയാവിൻ്റെ പല ചില്ലറ ലാഭങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ദീനിയായ വിഷയങ്ങൾ, മതപരമായ കാര്യങ്ങൾ, അത് പറയേണ്ടത് പറയാതിരിക്കുകയും അതല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിട്ട് മാറുകയുമൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും ആവശ്യത്തിൽ ജാഗ്രതാബോധമുള്ളവരായിരിക്കണമെന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ അഹമ്മദ് പറയുന്നു, യഅനി ലസ്തു അതുലുബു മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല, തേടുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. അൻ തുഅ്തൂനി ദറാഹിം, നിങ്ങളെനിക്ക് ദിർഹമുകൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഔ തുഅ്തൂനി അർസാഖൻ ഔ തുസവ്വിജൂനി ബനാത്തിക്കും, നിങ്ങളെനിക്ക് ഭക്ഷണം തരണമെന്നോ നിങ്ങളുടെ പെൺമക്കളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഔ തുസ്കിനൂനനി ഖുസൂരിക്കും, അല്ലെങ്കിൽ വലിയ വലിയ കൊട്ടാരങ്ങളിൽ നിങ്ങളെനിക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അലാ തബ്ലീഗ് റിസാല, ഈ ദൗത്യ നിർവഹണത്തിൻ്റെ പേരിൽ, ഇതൊരു ദൗത്യം നിർവഹണമാണ്, അള്ളാഹുവിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു ദൗത്യ നിർവഹണമാകുന്നു. ആ കാര്യത്തിൽ നിങ്ങളിൽ നിന്ന് ഈ പറയപ്പെട്ടതൊന്നും, ഈ ക്ഷണികമായ നശ്വരമായ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, ചോദിക്കുന്നില്ല. വലാക്കിന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ യസ്അലു അൽ അജ്റ മിമ്മൻ, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ആരിൽ നിന്നാണ് പ്രതിഫലം ചോദിക്കുന്നത്? മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാകുന്നു ആ പ്രതിഫലം, ഇതിൻ്റെ പ്രതിഫലം ചോദിക്കുന്നത്. തീർച്ചയായും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിർവഹിക്കുന്നവരുടെ ലക്ഷ്യവും അതായിരിക്കണം. പടച്ചവൻ്റെ വജ്ഹ്, അവൻ്റെ പ്രീതി, അവൻ്റെ പ്രതിഫലം, അത് ഈ ദുനിയാവിലെ ക്ഷണികമായതല്ല. പാർത്രിക ലോകത്തുള്ള അതിവിശാലമായ സ്വർഗമാണ്, അവിടുത്തെ വിജയമാണ് അതുകൊണ്ട് ആഗ്രഹിക്കേണ്ടത് എന്നർത്ഥം. പിന്നെ വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമല്ല. അൽ മുതഖവ്വിലീന, ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ചത് തഖവ്വല എന്ന പദമാണ്. തഖവ്വല എന്ന് പറഞ്ഞാൽ കൃത്രിമം കെട്ടിച്ചമച്ച് പറഞ്ഞു എന്നാണ്. അപ്പം അത്തരത്തിലുള്ള കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്ന, അള്ളാഹു പറയാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിച്ചു പറയുന്ന, അള്ളാഹു പറഞ്ഞതിൽ വല്ല കുറവും വരുത്തുന്ന അങ്ങനെയുള്ളവരിൽ പെട്ടവനല്ല ഞാൻ. അതാണ് വമാ അന മിനൽ മുതകല്ലിഫീൻ ഐ അൽ മുതഖവ്വിലീന അൽ ഖുർആന മിൻ തിൽഖായി നഫ്സി, എൻ്റെ തന്നിഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ കെട്ടിച്ചമച്ച് പറയുന്ന ആളല്ല ഞാൻ എന്ന് അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതാണ് 86-ാമത്തെ വചനം. തുടർന്ന് 87-ാമത്തെ ആയത്ത്, ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇൻ ഹുവ, ഇതല്ല, ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ, ഒരു ഉപദേശമല്ലാതെ, അല്ലെങ്കിൽ ഒരു സന്ദേശമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്ക്, അതായത് ഇത് ലോകർക്ക് മുഴുവനും വേണ്ടിയുള്ള ഒരു ഉത്ബോധനം അല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹുവിൻ്റെ കലാം, വിശുദ്ധ ഖുർആൻ ലോകർക്കുള്ള ഉപദേശമാകുന്നു, ഉത്ബോധനമാകുന്നു, സന്ദേശമാകുന്നു എന്നർത്ഥം. അത് ഖുർആനിനെക്കുറിച്ച് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാകുന്നു. ഇത് മുസ്ലീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകർക്കുള്ളതാകുന്നു വിശുദ്ധ ഖുർആൻ. പക്ഷേ ഇത് അറിഞ്ഞ, ഇത് പഠിക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന നമ്മൾ ഇത് ലോകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ലോകരിലേക്ക് കൈമാറാൻ നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഈ പറഞ്ഞത് യഅനി അൽ ഖുർആൻ ദിക്റുൻ ലിജമീഇൽ മുകല്ലഫീൻ, ഈ ഖുർആൻ എല്ലാ മുകല്ലഫീങ്ങളിലേക്കുമുള്ള, അല്ലേ, ശാസനകൾ ഉള്ള അല്ലെങ്കിൽ കൽപ്പനകൾ ഉള്ള എല്ലാവരിലേക്കുമുള്ളതാകുന്നു. അത് മിനൽ ഇൻസി വൽ ജിന്ന്, ജിന്നുകളിലും മനുഷ്യരിൽപ്പെട്ട എല്ലാവരിലേക്കുമുള്ളതാകുന്നു ഈ ഖുർആൻ. ഹാദിഹിൽ ആയ കൗലിഹി തആല, ഇത് അള്ളാഹുവിൻ്റെ ഒരു വചനം പോലെ തന്നെയാകുന്നു. സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ വചനം, ലിഊദിറകും ബിഹി വമം ബലഗ്, ലിഊദിറകും ബിഹി, ഇത് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയുള്ളതാകുന്നു. അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ആരിലേക്കാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്? എല്ലാവരിലേക്കും, ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും എന്ന് വേണ്ട, മുഴുവൻ സൃഷ്ടികളിലേക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ അത് ബാധ്യസ്ഥരായിട്ടുള്ള എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാകുന്നു, താക്കീദാകുന്നു ഖുർആൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിൽ പ്രത്യേകമായി ഈ വചനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് പരാമർശിച്ചത്. എന്താണ് അള്ളാഹു പറഞ്ഞത്? അള്ളാഹു ഈ വചനവുമായി ഈ വചനത്തിൽ, അതായത് സൂറത്തുൽ അൻആമിൽ പറയുന്ന കാര്യം, വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആനു ലിഊദിറകും ബിഹി വമം ബലഗ്, ദീർഘമായ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഗ്രന്ഥം. അത് ഇതു മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. ഈ ഖുർആൻ എനിക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടിട്ടുള്ളത് അത് മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. സുബ്ഹാനല്ലാ. അപ്പോൾ എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാകുന്നു ഖുർആൻ. ഇനി ആ ഖുർആൻ എന്താണ് മുന്നറിയിപ്പ് നൽകുന്നത്? എന്താണ് ഖുർആൻ ഏറ്റവും പ്രാധാന്യപൂർവ്വം പറയുന്നത്? അതും ഈ വചനത്തിൻ്റെ ശേഷം കാണാൻ സാധിക്കും. സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ ആയത്ത്, അതായത്
0: ഖുൽ ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ വ ഇന്നനി ബരീഉ മിമ്മാ തുശ്രികൂൻ.
1: അതാണ് അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കാര്യമായി മനുഷ്യരോട് അല്ലെങ്കിൽ ലോകരോട് പ്രഖ്യാപിക്കുന്നത്. അതെന്താണ്? അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടെന്ന് എന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? ആദ്യം ചോദിക്കുന്നത് ഖുൽ ലാ അഷ്ഹദ്, ആ വചനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നക്കും ലതശ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹത്തൻ ഉഖ്രാ. ഖുൽ ലാ അഷ്ഹദ്, ഇനി എന്താണ് സാക്ഷ്യം വഹിക്കുന്നത്, ഞാൻ സാക്ഷ്യം വഹിക്കുന്ന കാര്യം? ഖുൽ ഇന്നമാ ഹുവ ഇലാഹും വാഹിദ്,
0: തീർച്ചയായും അത് ആരാധ്യൻ, ഏകനായ ആരാധ്യൻ മാത്രമാകുന്നു.
1: അപ്പോ അള്ളാഹു അവന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നത്
0: ഇൻ ഹുവ ഇതല്ല ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ,
1: ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. ഇമാം തബരി റഹ്മത്തുള്ള പറയുന്നു യഖൂൽ തആലാ ദിക്റുഹു ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറയുകയാണ്
0: ഖുൽ ലിഹാഉലാഇൽ മുശ്രികീന മിൻ ഖൗമിക്,
1: പ്രവാചകരെ താങ്കളുടെ സമൂഹത്തിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക
0: ഇൻ ഹുവ യഅനി മാ ഹാദൽ ഖുർആൻ,
1: ഈ ഖുർആൻ അല്ല ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ അല്ല.
0: യഖൂലു ഇല്ലാ തദ്കീറും മിൻ അല്ലാഹ്,
1: അള്ളാഹുവിന്നുള്ള ഒരു മുന്നറിയിപ്പാകുന്നു, ഒരു ഉത്ബോധനമാകുന്നു.
0: ലിൽ ആലമീൻ,
1: ലോകർക്കുള്ള, അതായത് മിനൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളിലും ഇൻസുകളിലും പെട്ട, മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവർക്കുള്ള ഉത്ബോധനമാകുന്നു.
0: അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു
1: ഇൻ ഹുവ, അതായത് ഈ ഇതല്ല എന്ന് പറഞ്ഞാൽ
0: ഹാദൽ വഹ്യു വൽ ഖുർആനു,
1: ഈ വഹയും ഈ ഖുർആനും അല്ല
0: ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ,
1: ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ.
0: യതദക്കറൂന ബിഹി കുല്ലു മാ യൻഫഉഹും മിൻ മസ്വാലിഹ ദീനിഹിം വ ദുനിയാഹും,
1: മനുഷ്യരുടെ അല്ലെങ്കിൽ ലോകരുടെ ഐഹികവും അതേപോലെ തന്നെ മതപരവുമായിട്ടുള്ള എല്ലാത്തിലേക്കുമുള്ള ഗുണപരമായ കാര്യങ്ങളാകുന്നു ഇതിലുള്ളത്.
0: ഫയക്കൂനു ഷറഫൻ വരിഫ്അത്തൻ ലിൽ ആലമീന ബി,
1: ഇത് സ്വീകരിക്കുന്നതിലൂടെ അവർക്ക് ഔന്നിത്യവും അവർക്ക് ശ്രേഷ്ഠതയും ഉണ്ടാകുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നർത്ഥം.
0: അതേപോലെ തന്നെ തുടർന്ന് 88-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു വലതഅലമുന്ന,
1: നിശ്ചയമായും നിങ്ങൾ അറിയുന്നതുമാണ്
0: നബഅഹു, ഇതിൻ്റെ വൃത്താന്തം
1: ബഅദഹീൻ, ഒരു കുറഞ്ഞ കാലത്തിനു ശേഷം.
0: അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുകയാണ് തീർച്ചയായും ഇതിൻ്റെ വൃത്താന്തം ഒരു കുറഞ്ഞ കാലത്തിനു ശേഷം നിങ്ങൾക്ക് അറിയാറാകുന്നതുമാണ്.
1: എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, ഇതെത്രമാത്രം സത്യമാണ് എന്നത് പിന്നീട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നർത്ഥം.
0: ഇബ്നു കസീർ അഹ്മദ് പറയുന്നു ഖബറുഹു വസിദ്ഖഹു,
1: ഇതിൻ്റെ വർത്തമാനങ്ങളും ഇതിൻ്റെ സത്യതയും
0: ബഅദഹീനിൻ ഐ അൻ ഖരീബിൻ,
1: അടുത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
0: ഖാല ഖതാദ ബഅദൽ മൗത്ത്,
1: ഇമാം ഖതാദ റഹ്മത്ത് പറയുന്നത് മരണശേഷം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും.
0: ഖാല ഇഖ്രീമ യഅനി യൗമൽ ഖിയാമ,
1: ഇമാം ഇഖ്രീമ റഹ്മത്ത് പറയുന്നു ഖിയാമത്ത് നാളിന് ശേഷം, അത് ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്.
0: വലാ മുനാഫാത്ത ബൈനൽ ഖൗലൈൻ,
1: ഇത് രണ്ടും എന്താണ് സ്വീകരിക്കാൻ പറ്റിയതാകുന്നു.
0: ഫഇന്നമൻ മാത്ത ഫഖദ് ദഖല ഫീ ഹുക്മിൽ ഖിയാമ,
1: ഒരാൾ മരിച്ചാൽ അയാളുടെ ഖിയാമത്തായി, ഖിയാമത്ത് സുഗ്ര എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്.
0: ഖാലൽ ഹസൻ യബ്നു ആദം ഇൻദൽ മൗത്ത് യഅതീകൽ ഖബറുൽ യഖീൻ,
1: ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു മനുഷ്യ മരണത്തോടുകൂടി നിനക്ക് ദൃഢമായ അറിവ് നിനക്ക് ലഭിക്കുന്നു, വർത്തമാനം നിനക്ക് ലഭിക്കുന്നു.
0: തബരി റഹ്മത്ത് പറയുന്നു വല തഅലമുന്ന അയ്യുഹൽ മുശ്രിക്കൂൻ,
1: ഹേ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കും ബില്ലാഹി, അള്ളാഹുൽ പങ്കുചേർക്കുന്നവരായ ബഹുദൈവ വിശ്വാസികളെ,
0: മിൻ ഖുറൈഷ്, ഖുറൈഷികളിൽപ്പെട്ട, നബഅഹു യഅനി നബ ഹാദൽ ഖുർആൻ,
1: ഈ ഖുർആനിന്റെ വൃത്താന്തം വർത്തമാനം നിങ്ങൾ മനസ്സിലാക്കും.
0: വഹുവ ഖബറുഹു യഅനി ഹഖീഖത്തു മാ ഫീ മിനൽ വഅദി വൽ വഈദ് ബഅദഹീൻ,
1: ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ഇതിൻ്റെ താക്കീതുകളും ഇതിൻ്റെ മുന്നറിയിപ്പുകളും ഇത് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളും എത്രമാത്രം സത്യസന്ധമാണ് എന്ന് വളരെ കുറഞ്ഞ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ്
0: ആയത്തുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ബഅദ ഹീൻ എന്ന് പറഞ്ഞാൽ വദാലിക ഹീന യഖഉ അലൈഹിമുൽ അദാബു വതഖ്തഉ അൻഹുമുൽ അസ്ബാബ്,
1: അവരുടെ ബന്ധങ്ങളൊക്കെ വേർപ്പെടും, ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങൾ, അതേപോലെ ദുനിയാവിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ. അതിനുശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഇറങ്ങിയതിന് ശേഷം അവർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഗ്രന്ഥത്തെ മരണത്തിന് മുമ്പ് തന്നെ തിരിച്ചറിയാൻ, അതിൻ്റെ താക്കീതുകളെ, മുന്നറിയിപ്പുകളെ ഗൗരവത്തോടുകൂടി സ്വീകരിക്കാൻ നാമേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: أعوذ بالله من الشيطان الرجيم
4: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونعلم

0: قدمت لكم هذه التلاوة من موقع tvquran.com.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 50 അധ്യായം സൂറത്തു ഖാഫ്, 16 മുതൽ 35 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ഖഹ്താനി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: Peace Radio. Tune to reality.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്. നമ്മുടെ കുരുന്നു മക്കളുടെ ഖുർആൻ വിജ്ഞാനിയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഖുർആൻ ടെലിക്യൂസിൽ ഇന്ന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ മുഹമ്മദ് നാസൂഹ് തിരൂർ, ശിലാൽ കണ്ണൂർ, അബ്ദുൽ ഹനാൻ കാസർകോട്. മോഡറേറ്ററായി ആദിൽ അബ്ദുല്ല എടത്തനാട്ടുകര.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സുബ്ഹാനല്ലാഹിൽ അദീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. പീസ് ഖുർആൻ ടെലിക്യൂസിലാണ് ഇൻഷാല്ലാ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
6: വലൈക്കും അസ്സലാം.
5: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
6: മുഹമ്മദ് നസൂഹ്.
5: മുഹമ്മദ് നസൂഹ്, നസൂഹ് എവിടെ നിന്ന് വിളിക്കുന്നത്? വൈലത്തൂർ അല്ലേ. നസൂഹ് എത്രാം ക്ലാസ്സിലാ?
6: എട്ടാം ക്ലാസ്സിൽ.
5: എട്ടാം ക്ലാസ്സിലാണ്. സ്കൂളില് മദ്രസ്സിൽ പഠിക്കണ്ടോ? ഇല്ല. ഇതിനുമുമ്പ് ഇതൊക്കെ വിളിച്ചിക്കണോ നസൂഹ്? വിന്നർ ആയിക്കണോ? ഫുള്ളായിട്ടില്ല. വിന്നർ ആയിട്ടില്ല. അപ്പോ ചോദ്യത്തിന്റെ രൂപങ്ങളൊക്കെ അറിയാലല്ലേ? അറിയാം. അമ്മ ജൂസെന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, വേറെ ഏതെങ്കിലും ജ്യൂസ് നസൂഹിനെ അറിയോ? തബാറക്ക് ജ്യൂസ് അറിയാം. ഓക്കെ, പക്ഷെ അതെന്താണ് ഞാൻ ചോദിക്കാം, രണ്ട് ചോദ്യങ്ങൾ എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് മൂന്നാമത്തെ ചോദ്യം തബാറക്ക് ജ്യൂസ് ആക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبدا إذا صلى أرأيت إن كان على الهدى باقي يقول
6: اللهم رب التقوى أرأيت إن كذب وتولى أولم يروا إلى الطير
5: ുദാനുദാ
6: أَلَمْ يَعْلَمْ بِأَنَّ اللَّهَ يَرَى كَلَّا لَئِن لَّمْ يَنْتَهِ لَنَسْفَعًا
5: بِالنَّاصِيَةِ. ما شاء الله. هذه سورة النسوة. سورة النسوة. سورة النسوة. سورة
6: النسوة.
5: أعلى. أعلى لا.
6: سورة القلم.
5: قلم؟ أما جزء النسوة.
6: أما جزء النسوة.
5: രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതന ആയത്ത് ഏത് സൂറത്തിലാന്നാണ് പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إِنَّ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ لَهُمْ جَنَّاتٌ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ ذَلِكَ الْفَوْزُ الْكَبِيرُ.
6: سورة البروج.
5: سورة البروج. ما شاء الله. أوسان توري كوستين ودي باكين. ശ്രദ്ധിച്ച് കേൾക്ക. ഞാൻ ഓതുന്ന ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് ഓതാം. ഓക്കെ,

0: ഖസീമു ബിൽ ഖുന്നസ് ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തേതാ. ഫലാ ഉഖസീമു ബിൽ ഖുന്നസ്. ഫല ഉഖ്സിമു ബിൽ ഖുന്നസിന് മുമ്പുള്ള ആയത്താണ്, തൊട്ട് മുമ്പുള്ള, കഴിഞ്ഞിട്ടുള്ള അല്ല. ഉറപ്പാണ്? അതായത് സൂറത്ത് ഏതാ? കുവീറത്തിന്റെ പേരെന്താ? സൂറത്തു തക്വീർ ആണ് ട്ടോ. പക്ഷെ അതെന്തായാലും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, അപ്പൊ ഒന്നുകൂടിയും ഇഫുൾ റെഡിയാക്കാനുണ്ട്, മനസ്സിലായല്ലേ. അപ്പോ പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഓതി നോക്കുക, ക്ലിയർ ആക്കുക. എപ്പോഴും ആര് എപ്പോ ചോദിച്ചാലും നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് അത് എവിടെയാണ്, ഏതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ അത് റിവിഷൻ അടിപൊളിയാക്കാം ഇൻഷാല്ലാ. പിന്നെയും വിളിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരെന്താണ്? ഒന്നുകൂടെ കുറച്ച് സൗണ്ടിൽ പറയോ. ഹിലാലാണ്? ഷിലാൽ. ഓക്കെ, മാഷാല്ലാ. ഷിലാൽ എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ ജില്ല അല്ലേ. ഓക്കെ, ഷിലാൽ എത്രയിലാണ് പഠിക്കണേ സ്കൂളില്? മദ്രസിലോ? മൂന്നാം ക്ലാസ്സാ? നാലാം ക്ലാസ്. ഓക്കെ, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഷിലാൽ? വിളിച്ചിട്ടുണ്ട്. വിന്നർ ആയിക്കണോ? വിന്നർ ആയിട്ടുണ്ടോ? തന്നെ സമ്മാനം എത്തിയിട്ടുണ്ട് അവിടെ വീട്ടില്. മാഷാല്ലാ. അപ്പൊ ഇന്ന് ഇപ്രാവശ്യവും വിന്നർ ആവണം മാഷാല്ലാ. ഷിലാലിന്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഉമ്മയുണ്ട്. ഷിലാലിന് ഇക്കാക്കണ്ടോ? ഇക്കാക്കുണ്ട്. താത്തയുണ്ട്. താഴെ ഒന്നുമില്ല. അനിയന്മാരും അനിയത്തിയും ഒന്നുമില്ല. ഇല്ല, ചെറിയ കുട്ടിയാണ് അല്ലേ. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ അമ്മ ജുസ് എന്നാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാം. ഷിലാല് ഏതൊക്കെ സുഹൃത്തുക്കൾ അറിയാം ഷിലാലിന്? അമ്മ ജുസ് അറിയാം. വേറെ ഏതാ അറിയാം?
1: പിന്നെ
0: ഓക്കെ മാഷാല്ലാ. നമുക്ക് അമ്മ ജുസ് ഒന്ന് ചോദിക്കാം.

ഇത് ഏത് സൂറത്തിലാണ് ഷിയാലെ? മാഷാല്ല ബുറൂജ്. ഷിലാലിന്റെ അടുത്ത ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? ഉറപ്പല്ലേ? ഓക്കെ. മാഷാല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനൊരു ആയത്ത് ഓതി തരൂ, അത് അതിന്റെ എന്താ ആഫ്റ്റർ ശേഷമുള്ള ആയത്ത് ഓത. أعوذ بالله من الشيطان الرجيم أو مسكينا ذا متربة باقي أو مسكينا ذا متربة കഴിഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു, ശരിയാണ്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അത് ഞാൻ ഓതി ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്താണ് ഓതണ്ടത്, മനസ്സിലായോ? അപ്പൊ ഞാൻ ഓതി ആയത്ത് ഓതി നോക്കുക, അതിന് ബാക്കി ഓതി നോക്കുക. അപ്പൊ സൂറത്ത് മനസ്സിലാവും. എന്ത് സൂറത്തിന്റെ ആദ്യം മുതൽ ഓതി നോക്കുക.

0: അറായിത്തൽ ലദീയൻഹ.
1: മാഷാല്ലാ. അത് ഏത് സൂറത്തിലാണ് ശിലാലെ? ആ സൂറത്തിന്റെ പേരെന്താ?
0: കലം.
1: ആ സൂറത്തിന്റെ വസ്തുത ആയത് ഏതാ? അപ്പോ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് മാഷാ അള്ളാ. ബാക്കി സൂറത്തുകളും

0: വാലൈക്കും സലാം.
1: ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ നെക്സ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
0: വാലൈക്കും സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: അബ്ദുൽ ഹനാൻ.
1: അബ്ദുൽ ഹനാൻ. ഹനാൻ എവിടുന്ന വിളിക്കണേ?
0: ഗോവിക്കാനം.
1: എവിടെയാണ് സ്ഥലം?
0: ഗോവിക്കാനം.
1: ഏത് ജില്ലയാണ്?
0: കാസർഗോഡ്.
1: കാസർഗോഡ്. ഓക്കെ, മാഷാല്ലാ. ഹനാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ പ്രോഗ്രാമുക്ക്? കൊറേ വിളിച്ചിരിക്കണ അല്ലേ. വിന്നർ ആവില്ലുണ്ടോ? അപ്പോ ഏതൊക്കെ സുഹൃത്തുക്കൾ അറിയാ ഹനാൻ? അമ്മ ജുസ അറിയാലോ. പിന്നെ ഏതാണ് അറിയാ? ജൽസല വരെ അല്ലേ. ഓക്കെ, പക്ഷേ ഹനാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സ്കൂളിൽ എത്രാം ക്ലാസ്സിലാ? ഒന്ന്. മദ്രസ ഉണ്ടോ? മദ്രസ ഒന്നില്ല. ഓക്കെ, ഹനാന്റെ ഹനാന്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
0: പാപ്പ, ഉമ്മ, ഇച്ച, അനിയത്തി, ഞാന്, മാമ.
1: ഓക്കെ, ഇപ്പൊ അടുത്ത് ആരുള്ളത് കേൾക്കണ്ട? ആരെങ്കിലും?
0: അനിയത്തി.
1: അനിയത്തി ഉണ്ട് അല്ലേ. ചെറിയ അനിയത്തിയാ? ഓക്കെ, അപ്പൊ എന്നാല് ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا لو تعلمون علم اليقين
0: أين باقي هذا؟
1: باقي باقي
0: لترون الجحيم رب
1: لترون الجحيم بنا كلا لو تعلمون علم اليقين لترون الجحيم
0: ان ربهم
1: لا لا لا لا اوركه تيتيلا ട്ട അതല്ല لترون الجحيم ثم لترى
0: ثم لترون
1: ثم لترونها
0: عين اليقين ثم لترون عين اليقين لترون الجحيم إن ربهم
1: ثم لتسألن يومئذ عن النعيم. ഓക്കെ, ഹനാൻ ഏതൊക്കെ സുഹൃത്ത് അറിയാന്നാണ് പറഞ്ഞത്? ജൽസല വരെ അല്ലേ. ബാക്കി സുഹൃത്തുക്കളൊന്നും അറിയില്ല? ഇല്ല. ഓക്കെ, അപ്പോ അടുത്ത ഈ ജൽസല വരെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ പഠിക്കാം. ഒന്നുകൂടെ പഠിക്കാന്ന് പറഞ്ഞാല് ഉമ്മച്ചിക്കൊന്ന് ഓതി കൊടുക്ക. ഉമ്മച്ചി ഫ്രീ ആവുമ്പോ ഒന്ന് ഓതി കൊടുത്തിട്ട് തെറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടെ റെഡിയാക്ക.
0: എന്നിട്ട്
1: ഉമ്മച്ചിനോട് പറയാ ചോദ്യം ചോദിക്കാൻ. എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോ കിട്ടാത്ത ഭാഗങ്ങൾ പിന്നെയും പഠിക്ക.
0: എന്നിട്ട്
1: ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ അടിപൊളിയായിട്ട് വിളിക്ക. മനസ്സിലായില്ലേ? അടുത്ത പ്രാവശ്യം ആര് വിളിച്ചാലും ഏത് ചോദ്യം ചോദിച്ചാലും ഹനാന് കിട്ടണം.

0: ഓക്കെ, അടുത്ത പ്രാവശ്യം അടുത്ത ഞായറാഴ്ചകളിൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും എല്ലാ ഞായറാഴ്ചകളിലും വിളിച്ചിട്ട് എല്ലാ ദിവസവും സമ്മാനം മേടിക്കണം. അപ്പോൾ എല്ലാ ഞായറാഴ്ചന് മുമ്പ് ഒന്ന് എന്താ ഓതി നോക്കണം, മനസ്സിലായില്ലേ? ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും. അഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. ഈ എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും എല്ലാ ഞായറാഴ്ചകളിൽ 4 മണി മുതൽ 6 മണി വരെയാണ് നമ്മൾ ഖുർആൻ ടെലിക്വിസിൻ്റെ സമയം. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്വിസ്. ഇന്ന് ഖുർആൻ ടെലിക്വിസിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കുരുന്നുകൾ മുഹമ്മദ് നാസൂഹ് തിരൂർ, ശിലാൽ കണ്ണൂർ, അബ്ദുൽ ഹനാൻ കാസർഗോഡ്. മോഡറേറ്ററായി ആദിൽ അബ്ദുള്ള എടത്തനാട്ടുകര.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ജിന്നിന്റെ പാരായണമാണ്. നാം കാതോർത്തത് പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ജലീൽ.
1: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക, അടുത്ത പരിപാടി മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹാഖ, ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് സൽമാൻ അൽ ഒക്ടൈബി പാരായണം ചെയ്യുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹാക്ക ഷെയ്ഖ് സൽമാൻ അൽ ഉത്തൈബി പാരായണം ചെയ്തത്.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മവെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: ായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഹീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എന്നെ കേൾക്കുന്നത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹ്സീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസിലേതുപോലെ ഓരോ അക്ഷരവോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

ലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. ആലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദോദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുദ്ർ എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബ്റഖ്. ഇനി വ ഇസ്തബ്റഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്ത് കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബ്റഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ് മുൻഫസിലാണ്. മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഹ്റജ്. ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസഖാഹും അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും. റബ്ബുഹും ശറാബൻ തഹൂറ. ശറാബൻ, ഷറാനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ശറാബൻ തഹൂറ. തഊം ഖനമുള്ള അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന, ഇഖ്ഫാം ബിഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം.

കാന ലകും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ. സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാം മുതമാസിലൈനി സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

نحن نزلنا عليك القرآن. ഇവിടെ ഖുർആന എന്ന പദത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന, ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതൊരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല, അവിടെ ഇഖ്ഫാവും ബിഗുന്ന,

ഇവിടെ ഫസ്ബിർ ലിഹുക്മി, അധികം ആളുകളും ഫസ്ബിർ ലിഹുക്മി എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട്, ഒരിക്കലും അങ്ങനെ പറയരുത്. ഫസ്ബിർ റായിനെ തർക്കീക്കാണ് അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫസ്ബിർ. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും, അതിനെ സീൻ ഫസ്ബിർ ഫസ്ബിർ അല്ലെങ്കിൽ ഫസ്ബിർ എന്ന് പറയരുത്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, ലിഹുക്മി റബ്ബിക കാഫിനെ കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും, തുതിഉ എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഉ എന്നാവും. ഒന്നാമത്തതും ത, രണ്ടാമത്തതും ത, ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വല തുതിഉ ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആസിമൻ ഔ കഫൂറ, ആസിമൻ ഇതുപോലെ സഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്. അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും ആസിമൻ ഔ കഫൂറ. ഇനി 25-ാമത്തെ ആയത്തിൽ വദ്കുർ ഇസ്മ റബ്ബിക ബുക്രതൻ വഅസീല. വദ്കുരിസ്മ റബ്ബിക്, ഇവിടെ വദ്കുരിസ്മ കൂട്ടി ഓതുമ്പോൾ വദ്കുരിസ്മ, ഇല്ലെങ്കിലോ വദ്കുർ ഇസ്മ. അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല, വഖഫ് ചെയ്താൽ വദ്കുർ എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്മ, ഒരിക്കലും അവിടെ വദ്കുർ ഇസ്മ എന്ന് പറയരുത്, വദ്കുരിസ്മ വദ്കുരിസ്മ എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റതൻ, കാഫിനെ കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റതൻ ബുക്റതൻ എന്ന് പറയാൻ പാടില്ല. വഅസീല ബുക്റതൻ വഅസീല ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിള് അബ്ദുശുക്കൂർ
2: അള്ളാഹുവിൻ്റെ അനുഗ്രഹീത ഭവനങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ദിവ്യവചനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാം. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
3: الله اكبر
4: الله اكبر

0: الله أكبر
1: الله أكبر.
0: الحمد لله رب العالمين،

وعباد الرحمن الذين يمشون على الأرض هونا وإذا

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുർഖാനിലെ 43 മുതൽ 77 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره

0: Masya Allah, Barakallahu Fikum, Jazakallahu Khairan Kathira. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഹജ്ജിലെ 65 മുതൽ 69 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ

0: 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ ബുറൂജ് 12 മുതൽ 22 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു സെയ്ഫുർ റഹ്മാൻ.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് കിഡ്സ് ടൈം. കിഡ്സ് ടൈം പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ ബുറൂജ് 12 മുതൽ 22 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് സെയ്ഫുർ റഹ്മാൻ.
1: അടുത്തതായി കിഡ്സ് ടൈം. മുഹമ്മദ് ത്വാഹ അൽ ജുനൈദിന്റെ മനോഹരമായ പാരായണ മികവിൽ സൂറത്തുൽ ഗാശിയ പൂർണ്ണമായി നമുക്ക് കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഗാശിയയുടെ പാരായണം മുഹമ്മദ് ത്വാഹ ജുനൈദിൻ്റെ സുന്ദരമായ ശബ്ദത്തിലാണ് നാം കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി.
1: വചനം 6.
2: അലം തറ, നീ കണ്ടില്ലേ? കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്? റബ്ബുക, നിന്റെ റബ്ബ്. ബിആദ്, ആദിനെ കൊണ്ട്.
3: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
2: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ?
1: വചനം 7.
2: ഇറമ, അതായത് ഇറമിനെ കൊണ്ട്. ദാതിൽ ഇമാദ്, തൂണിൻ്റെതായ, സ്തംഭത്തിൻ്റെതായ. അതായത് തൂണിന്റെ ആൾക്കാരായ ഇറമു ഗോത്രം.
1: വചനം 8.
2: അല്ലതീ ലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ. മിത്ലുഹ, അതുപോലെയുള്ളവർ. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ, നാടുകളിൽ.
3: അല്ലതീ ലം യുഖ്ലഖ് മിത്ലുഹ ഫിൽ ബിലാദ്,
2: അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
1: വചനം 9.
2: വസമൂദ, തമൂദിനെ കൊണ്ടും. അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ. അസ്സുഹ്ര, പാറ. ബിൽവാദ്, താഴ്വരയിൽ.
3: വസമൂദ അല്ലദീന ജാബു അസ്സുഹ്ര ബിൽവാദ്,
2: താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
1: വചനം 10.
2: വഫിർഔൻ, ഫിർഔനെ കൊണ്ടും. ദിൽ ഔതാദ്, ആണികളുടെ ആളായ.
3: വഫിർഔന ദിൽ ഔതാദ്,
2: കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
1: വചനം 11.
2: അല്ലദീന തഗൗ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ. ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ.
3: അല്ലദീന തഗൗ ഫിൽ ബിലാദ്,
2: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
1: വചനം 12.
2: ഫഅക്തറു ഫീഹാ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു. അൽ ഫസാദ്, കുഴപ്പം, നാശം.
3: فأكثروا فيها الفساد,
2: അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
1: വചനം 13.
2: فصب عليهم, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു. ربك, നിന്റെ റബ്ബ്. سوط عذاب, ശിക്ഷയുടെ ചമ്മട്ടി.
3: فصب عليهم ربك سوط عذاب,
2: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചെമ്മട്ടി ചൊരിഞ്ഞു.
1: വചനം 14.
2: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ.
3: ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
2: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
4: അഴാദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിൻ്റെയും അതിൻ്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെപ്പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു അഴാദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ് എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിൻ്റെയും വംശത്തിൻ്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിൻ്റെയോ വാസസ്ഥലത്തിൻ്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അല്ലാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിൻ്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിൻ്റെ താല്പര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിൻ്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് എട്ടാം വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിന്റെ പതിവായിരുന്നു. അതാണ് ഒൻപതാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനിനെ വിശേഷിപ്പിച്ചതിന്റെ താൽപ്പര്യം അവന്റെ അധികാര ശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ രണ്ട് മൂന്ന് പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിന്റെ പന്ത്രണ്ടാം വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തചുരുക്കമാണ് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് പതിമൂന്നാം വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് പതിനാലാം വചനം.
1: വചനം പതിനഞ്ച്.
2: എന്നാൽ അപ്പോഴോ അൽ ഇൻസാനു മനുഷ്യൻ ഇദമബ്തലാഹു അവനെ പരീക്ഷണം ചെയ്താൽ റബ്ബുഹു അവന്റെ റബ്ബ് ഫഅക്റമഹു എന്നിട്ടവനെ ആദരിച്ചു വനഅമഹു അവനു സൗഖ്യം നൽകുകയും ചെയ്തു ഫയഖൂലു അപ്പോഴവൻ പറയും റബ്ബി എന്റെ റബ്ബ് അക്റമൻ എന്നെ ആദരിച്ചു മാനിച്ചു

0: എന്നാൽ മനുഷ്യനോ അവന് അവന്റെ റബ്ബ് പരീക്ഷണം ചെയ്യുകയും എന്നിട്ടവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്.
1: വചനം 16.
2: വഅമ്മാ ഇദാ മബ്തലാഹു,
0: അപ്പോൾ അവനെ പരീക്ഷിച്ചാൽ, ഇനി അവനെ പരീക്ഷിച്ചാൽ,
2: ഫഖദറ,
0: എന്നിട്ടു കണക്കാക്കി, കുടുസാക്കി, പരിമിതപ്പെടുത്തി,
2: അലൈഹി,
0: അവന്റെ മേൽ,
2: റിസ്ഖഹു,
0: അവന്റെ ഉപജീവനം, ആഹാരം,
2: ഫയഖൂലു,
0: അപ്പോഴവൻ പറയും,
2: റബ്ബി,
0: എന്റെ റബ്ബ്,
2: അഹാനൻ,
0: എന്നെ അപമാനപ്പെടുത്തി,
2: നിന്ദിച്ചു,

0: ഇനി അവനെ പരീക്ഷണം ചെയ്യുകയും എന്നിട്ടു അവന്റെ മേൽ അവന്റെ ഉപജീവനം കുടുസാക്കുക അഥവാ പരിമിതപ്പെടുത്തുകയും ചെയ്താലോ? അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബി എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്.
1: മനുഷ്യരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണിത്. സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് അള്ളാഹുവിന് തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും തനിക്ക് അള്ളാഹുവിങ്കിൽ പ്രത്യേക സ്ഥാനമുള്ളതുകൊണ്ടും ലഭിച്ചതാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക. നേരെ മറിച്ച് ഉപജീവന മാർഗത്തിലും സുഖസൗകര്യങ്ങളിലും കുറവ് വരുമ്പോൾ തന്നെ അള്ളാഹു അവഗണിച്ചിരിക്കുകയാണെന്നും അപമാനിച്ചിരിക്കുകയാണെന്നും പരാതിപ്പെടുകയും ചെയ്യുക. വാസ്തവത്തിൽ ഐഹികമായ സുഖസൗകര്യങ്ങളാകട്ടെ വിഷമങ്ങളാകട്ടെ അള്ളാഹുവിങ്കിൽ മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മാനദണ്ഡമായി കണക്കാക്കാവതല്ല. രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങളാകുന്നു. സന്തോഷത്തിലും സൗകര്യത്തിലും നന്ദി കാണിക്കുകയും സന്താപത്തിലും ഞെരുക്കത്തിലും ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന പക്ഷം രണ്ടും അവന് ഗുണകരമായി കലാശിക്കും, ഇല്ലെങ്കിൽ രണ്ടും ദോഷകരവുമായിരിക്കും.
2: വചനം 17.
0: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ, പക്ഷേ. ലാ തുക്രിമൂന, നിങ്ങൾ ആദരിക്കുന്നില്ല, മാനിക്കുന്നില്ല. അൽ യതീമ, അനാഥക്കുട്ടിയെ.
3: കല്ലാബല്ലാ തുക്രിമൂന അൽ യതീം,
0: അങ്ങനെ വേണ്ട, പക്ഷേ അതിനും പുറമെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല.
2: വചനം 18.
0: വലാ തഹാദ്ദൂന, നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അലാ തുആമി, ഭക്ഷണത്തെപ്പറ്റി. അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ, അഗതിയുടെ.
3: വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ,
0: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല.
2: വചനം 19.
3: വതഅകുലൂന തുറാഫ അക്ലൻ ലമ്മ,
0: അനന്തരാവകാശത്തെ നിങ്ങൾ അടക്കി കൂട്ടിയ തീറ്റ തിന്നുകയും ചെയ്യുന്നു.
2: വചനം 20.
0: വതുഹിബ്ബൂന, നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. അൽ മാല, സ്വത്ത്, ധനം. ഹുബ്ബൻ, ഒരു സ്നേഹം. ജമ്മ, അമിതമായ, കഠിനമായ, വല്ലാതെ. ധനത്തെ നിങ്ങൾ അമിതമായ സ്നേഹം സ്നേഹിക്കുകയും ചെയ്യുന്നു.
1: മേൽപ്പറഞ്ഞതാണ് നിങ്ങളുടെ സ്വഭാവം, അത് നന്നല്ല. നിങ്ങൾ വേണ്ടത് അങ്ങനെയല്ല. സുഖ സൗകര്യങ്ങളിൽ നന്ദി കാണിക്കുകയും വിഷമങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അനാഥകളുടെയും പാവങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നുമില്ല. ഏതെങ്കിലും വിധേന സ്വത്ത് വാരിക്കൂട്ടി ഉപയോഗിക്കുകയും ധനത്തോട് അമിതമായ മോഹം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് സാരം. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. അനാഥകളെ സഹായിക്കുന്നില്ലെന്നോ സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്നോ അല്ല അള്ളാഹു പറഞ്ഞത്. അനാഥകളെ ആദരിക്കുന്നില്ലെന്നും സാധുക്കളുടെ ഭക്ഷണ വിഷയത്തിൽ പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ലെന്നുമാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അനാഥകൾക്ക് ഭക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താലും പോരാ, അവരെ മാനിക്കുകയും ആദരിക്കുകയും കൂടി വേണ്ടതുണ്ട്. സാധുക്കളുടെ വിശപ്പടക്കുവാനുള്ള ആഹാരം കൊടുത്താലും പോരാ, അവരുടെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുകയും വേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിലടങ്ങിയ സൂചനകൾ. അന്യായമായ മാർഗങ്ങളും ദുസ്സാമർഥ്യവും വഴി അനന്തരാവകാശികളെ കബളിപ്പിക്കുകയും അക്രമിക്കുകയും ചെയ്യുക, അന്യരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക, ഇതെല്ലാം ഇന്ന് പരക്കെ കാണാവുന്ന സ്വഭാവങ്ങളാണ്. ധനമോഹത്തെക്കുറിച്ചും അത് വാരിക്കൂട്ടുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള താല്പര്യത്തെക്കുറിച്ചും പറയേണ്ടതുമില്ല. എന്തു മാർഗം സ്വീകരിച്ചും ധനം സമ്പാദിക്കണം, ആർഭാടമായി കഴിഞ്ഞുകൂടണം എന്ന വിചാരമാണ് മിക്ക മനുഷ്യർക്കുമുള്ളത്. തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ധനസമ്പാദനവും ആഡംബര ജീവിതവുമാണ് അവരുടെ ദൃഷ്ടിയിൽ. ഇന്ന് ലോകത്ത് നടക്കുന്ന അനീതികളുടെയും അഴിമതികളുടെയും മൂലകാരണങ്ങൾ പരിശോധിച്ചാൽ അവയിൽ ഏറിയ കൂറും ധനമോഹത്തിൽ നിന്ന് ഉടലെടുത്തതായിരിക്കും. വാസ്തവത്തിൽ ധനം ഒരു ശപിക്കപ്പെട്ട വസ്തുവായത് കൊണ്ടല്ല ഇത്. പക്ഷേ അതിന് അളവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകുന്നതും അത് ന്യായമായ രൂപത്തിൽ സമ്പാദിക്കാതിരിക്കുന്നതും വിനിയോഗിക്കേണ്ട പ്രകാരം വിനിയോഗിക്കാതിരിക്കുന്നതുമാണ് ശാപഹേതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹേ ആദമിൻ്റെ മകനെ, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചിലവഴിക്കൽ നിനക്ക് ഗുണകരമാണ്, അത് പിടിച്ചു വെക്കുന്നത് നിനക്ക് ദോഷകരവുമാണ്. അത്യാവശ്യമായതിനെപ്പറ്റി നീ ആക്ഷേപിക്കപ്പെടുന്നതല്ല. നീ പ്രാരാബ്ധം വഹിക്കുന്നവരെ കൊണ്ട് നീ ആരംഭിക്കണം. അഥവാ നീ ചെലവ് കൊടുക്കേണ്ടുന്ന ഭാര്യമക്കൾ മുതലായവരുടെ കാര്യത്തിൽ നീ മുൻഗണന നൽകണം. മേലെ കൈ അഥവാ കൊടുക്കുന്ന കൈ താഴെ കൈയിനെ അഥവാ വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമാണ്. മുസ്ലിം. മറ്റൊരു നബി വചനത്തിൽ ഇപ്രകാരം കാണാം, അള്ളാഹു തന്നെയാണ് ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്, പക്ഷേ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഐഹിക ജീവിതം വിശാലമാക്കപ്പെടുകയും അങ്ങനെ അവർ അന്യോന്യം വഴക്കടിച്ചിരുന്നതുപോലെ നിങ്ങൾ അന്യോന്യം വഴക്കടിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ അവരെ അത് നാശത്തിലാക്കിയതുപോലെ നിങ്ങളെയും അത് നാശത്തിലകപ്പെടുത്തി കളയും. ബുഖാരി മുസ്ലിം.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജറിൻ്റെ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം തഫ്സീറു അമാനിയിൽ മനസ്സിലാക്കിയത്.
5: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിൻ്റെ അറിവും പാരായണ നിയമങ്ങളും പഠിപ്പിക്കുന്ന പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്വിസിൽ ഇന്ന് നമുക്കൊപ്പം ആങ്കറിംഗ് ഡെസ്കിൽ നിന്നും ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ

0: ഖുർആൻ ടെലിഗിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇൻഷാ അള്ളാ ഇന്ന് നമ്മുടെ ഈ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആരൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് പങ്കെടുക്കുന്നത്, ആർക്കൊക്കെ ഉത്തരം പറയാൻ കഴിയും, ആരൊക്കെ ആരുടെ പാരായണമൊക്കെ ആണ് നമുക്ക് കേൾക്കാൻ കഴിയുക എന്ന് കൂട്ടുകാരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൂടുതൽ സംസാരിക്കാതെ ഇന്നത്തെ ആദ്യത്തെ ഒരു കോളിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഖുർആൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: ആയിഷ ഷബീർ.
0: ആയിഷ ഷബീർ, നിങ്ങളുടെ വീട് എവിടെയാണ്?
1: കാസർഗോഡ് ബണ്ടിച്ചാൽ.
0: നിങ്ങളുടെ അടുത്ത് ആരൊക്കെ സൗണ്ട് ഉണ്ടാക്കണ്ടല്ലോ, കുട്ടികളെ ശബ്ദം?
1: കുഞ്ഞു കരയുന്നുണ്ട്.
0: കുഞ്ഞു കരയുന്നുണ്ട്. ഓക്കെ, അത് മോളുടെ അനിയത്തിയാണോ? അനിയൻ.
1: ഓക്കെ,
0: മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: നാലാം ക്ലാസ്.
0: ഓക്കെ, എന്നാ ചോദിക്കട്ടെ. ഫസ്റ്റ് ചോദ്യം, സൂറത്തുൽ ആദിയാത്തിൽ എത്ര ആയത്തുണ്ട്? ഏഴായത്താണോ? ഓക്കെ, 30 സെക്കൻഡ് കൂടി ബാക്കിയുണ്ട്. ഓക്കെ ആണോ? ആയിഷ മോൾ, സൂറത്തുൽ ആദിയാത്തിൽ 11 ആയത്തുകളുണ്ട്. മോള് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഉത്തരം പറഞ്ഞു തോന്നുന്നുണ്ട്. ആ സൂറത്ത് നോദിക്കേ മോള്, 11 ആയത്തുകളുണ്ട് ആ സൂറത്തില്.
1: والعاديات ضبحا فالموريات قدحا فالمغيرات سبحا فأصرن به نقعا فوسطن به جمعا إن الإنسان لفي خسر
0: إن الإنسان لربه
1: لكنود وَإِنَّهُ عَلَى ذَلِكَ لَشَهِيدٌ وَإِنَّهُ لِحُبِّ الْخَيْرِ لَشَدِيدٌ أَفَلَا يَعْلَمُ إِذَا بُعْثِرَ مَا فِي الْقُبُورِ وَحُصِّلَ مَا فِي الصُّدُورِ
0: നല്ല പാരായണമാണ്. മോള് ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, നാല് ജുസായിട്ടുണ്ട്. ചോദ്യം പെട്ടെന്ന് ആയത്തിന്റെ എണ്ണം ചോദിച്ചതുകൊണ്ടായിരിക്കും മോൾക്ക് പെട്ടെന്ന് കിട്ടാതിരുന്നത് അല്ലേ. ഇൻഷാല്ലാ, ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ആയത്തുകളുടെ എണ്ണക്കൊന്ന് നോക്കി വരണം കേട്ടോ, ഓരോ സൂറത്തിലും. ഇൻഷാല്ലാ പഠിക്കുമ്പോൾ ഏകദേശം എത്ര ആയത്തിൻ്റെ ഒരു സൂറത്തിലെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകൂടി ചെയ്താൽ ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഏതായാലും വിളിച്ചതിൽ സന്തോഷം. മോളുടെ പാരായണമൊക്കെ വളരെ നന്നായിരുന്നു, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകും. ഇനി വീണ്ടും കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും വിളിക്കാം കേട്ടോ, ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ ടെലിഗിസ് തുടരുന്നു. അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: മറിയം അബ്ദുൽ ഹമീദ്.
0: മറിയം അബ്ദുൽ ഹമീദ്, എവിടെയാണ് വീട്?
1: മഞ്ചേശ്വരം.
0: മഞ്ചേശ്വരം. ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
1: ഉമ്മയും മാമയും എന്നിട്ടുമാരും അഞ്ച് എന്നിട്ടുമാർ.
0: ഉമ്മയും
1: ഉമ്മയും ഉമ്മാമയും നാല് അനിയത്തിമാർ.
0: നാല് അനിയത്തിമാരോ? ഒരു ഏട്ടത്തി. അപ്പൊ ആറ് ആളുണ്ടല്ലേ? ആറ് പെൺകുട്ടികളാണ്. ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സില്. ഖുർആൻ ടെലിഗിസ് കേൾക്കാറുണ്ടോ? മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
1: വിളിച്ചിട്ടുണ്ട്.
0: സമ്മാനം കിട്ടിയിട്ടുണ്ടോ?
1: കിട്ടിയിട്ടുണ്ട്.
0: ഒന്നാമത് ചോദ്യത്തിലേക്ക് പോട്ടെ. ഫസ്റ്റ് ചോദ്യം ഞാൻ ഓതുന്നതിൻ്റെ ബാക്കി ഓത കേട്ടോ. അടുത്തായത്. أعوذ بالله من الشيطان الرجيم إن يوم الفصل كان ميقاتا يوم أوكي
1: أعوذ بالله من الشيطان الرجيم يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا

0: كذابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فقولوا فلن نزيدكم إلا عذابا.
1: ما شاء الله أحسنت بارك الله. വളരെ നന്നായിട്ടുണ്ട് പാരായണം. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയാതിരുന്നത്. നല്ല പാരായണമാണ് കേട്ടോ. മാഷാല്ലാ. മോള് എങ്ങനെയാണ് ഖുർആൻ പഠിക്കുന്നത്? സ്കൂളിൽ ഹിഫ്ദ് ഉണ്ട് അല്ലേ? മദ്രസയിലുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഒരു രണ്ട് ആയത്ത് ഞാൻ പാരായണം ചെയ്യാം. അത് ഏത് സൂറത്തിലാണെന്ന് പറയാം കേട്ടോ.

0: أراد بهم ربهم رشدا وأنا منا الصالحون ومنا دون ذلك كنا طرائق قددا. ഈ രണ്ടായത്തുകളും ഏത് സൂറത്ത്? ഏത് സൂറത്താണ്? സൂറത്തുൽ ജിന്ന്. മാഷാല്ലാ, സൂറത്തുൽ ജിന്നിലെ.
1: ഈസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഓരോരുത്തരും അന്നാന്ന് മനഃപ്പാഠമാകുന്ന ഭാഗങ്ങൾ തീർച്ചയായിട്ടും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതി അത് മനഃപ്പാഠം മനസ്സുകളിൽ നിലനിർത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആൻ്റെ ഓരോ പേജുകൾ നമുക്ക് മനഃപ്പാഠമാക്കാവുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 479-ാമത്തെ പേജിലെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിന്റെ 479-ാമത്തെ പേജിന്റെ
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറ ബക്കറയിലെ 36-37 വചനങ്ങൾ. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 35 ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാല്ലാ 36-37 ആയത്തുകളാണ് എടുക്കുന്നത്. പാരായണം തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം. പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കേട്ട് പഠിക്കുക.

0: فأزلهما الشيطان. فأزلهما فأزل ز فأزلهما ഷീന്, ഷീന് ഉച്ചരിക്കുമ്പോൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തഫഷി എന്ന ഒരു സിഫത്ത് അതിനുണ്ട്, പരത്തി ഉച്ചരിക്കണം. ഷ അഷ്ഷൈത്താനു. അതുപോലെ ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ എന്ന സിഫത്ത് അത് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ത കൃത്യമായിട്ട് അതിൻ്റെ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. അഷ്ഷൈത്താനു.
1: فأزلهما الشيطان عنها فأخرجهما فأخرج فأخرجهما مما كان فيه.
0: مما مما شد منكنا
1: كان فيه
0: كان في الا كان
1: كان فيه
0: رفيه وقف ചെയ്യുമ്പോൾ ഹ ഇന സുകൂൻ നൽകി കൊണ്ട് വഖഫ് ചെയ്യണം. فيه
1: وقلنا اهبطوا وقلنا وقو قاف وقلنا وقلنا اهبطوا
0: وقلنا اهبطوا അങ്ങനെ ഓതരുത്.
1: وقلنا اهبطوا.
0: അതുപോലെ തന്നെ اهبطوا എന്നതിലെ ത്വന്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. അതുപോലെ ഇത്തുബാഖ എന്ന സിഫത്ത് കൊണ്ടുവരണം.
1: اهبطوا اهبطوا ط ط ط ط ط اهبطوا وقلنا اهبطوا بعضكم
0: بعضكم الا
1: باع
0: عين തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ عين സുക്കൂനാണ്.
1: بعضكم بعض.
0: അതുപോലെ ضاد ضاد ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം.
1: ദ ദ ദ ദി ദു അദ് അദ് ബഅദുകും.
0: ഇസ്തിഇലാന്റെ അക്ഷരമാണ് ദാദ്, പ്രത്യേകം ശ്രദ്ധിക്കണം.
1: ബഅദുകും ലിബഅദിൻ
0: ലിബഅദിൻ. ഇവിടെയും ഐനും ദാദും കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം.
1: ലിബഅദിൻ അദു ലിബഅദിൻ അ.
0: തൻവീനു ശേഷം ഐനു വന്നാൽ ഇസ്ഹാർ, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഐന്, ഹൽക്കിന്റെ അക്ഷരങ്ങളാണ്. അതുകൊണ്ട് അവിടെ വെളിവാക്കി ഉച്ചരിക്കണം.
1: ലിബഅദിൻ അദു.
0: അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ
1: അദു അദു
0: വ എന്ന അക്ഷരത്തിന് ശബ്ദുണ്ട്, അദു അങ്ങനെ നിർത്തരുത്.
1: അദു അദു വലക്കും ഫിൽ അർദി.
0: ഇനി അവിടെ കൂട്ടി ഒതുകയാണെങ്കിലോ
1: ലിബഅദിൻ അദു വലക്കും.
0: ഇദ്ഗാം ചെയ്ത് അഥവാ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: അദുവലക്കും വലക്കും ഫിൽ അർദി.
0: സാക്കിന മീമിന് ശേഷം ഫ,
1: വലക്കും ഫി.
0: മീം സാക്കിനക്ക് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളം നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക.
1: വലക്കും ഫിൽ അർദി
0: ഫിൽ അർദി അല്ല
1: ഫിൽ അർദി
0: ഫിൽ അർദി ضاد
1: مستقر ومتاع مستقر مستقر
0: مستقر ودرد مستقر لا مست ت ت ഇനെ ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കണം, കനം കുറപ്പിച്ച് ഉച്ചരിക്കണം.
1: مستقر قاف.
0: അതുപോലെ مستقر തൻവീനു ശേഷം വ.
1: مستقر و
0: ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: മുസ്തഖറു വ.
0: വമതാഉൻ വമതാഉൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ വമതാഉൻ ഇല തൻവീൻ.

മദ് ചെയ്യുമ്പോൾ അങ്ങനെ ആവണം. ഫതല കോ, ഫതല ക അല്ല നീട്ടേണ്ടത്. ഫതല കോ ആദമു, ആദമു അത് പറയുമ്പോൾ ആദമു എന്നതിലെ ആ ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെ കനം കുറപ്പിച്ചുച്ചരിക്കണം. ആദമു, ഓദമു അല്ല, ഫതല കോ ആദമു അല്ല, ഫതല കോ ആദമു ഇങ്ങനെ ഉച്ചരിക്കണം. മിർ റബ്ബിഹി, മിൻ റോ സാക്കിന നൂന് ശേഷം റോ ഇത് ഗാം ബില ഗുന, മിർ റബ്ബി, മിർ റബ്ബി എങ്ങനെ ഉച്ചരിക്കണം. മിൻ റബ്ബി അല്ല, മിർ റബ്ബി. കലിമാതിൻ ഫതബ, തൻവീന് ശേഷം ഫ ഇഖ്ഫാം ബിഗുന, അവ്യക്തമാക്കി മണിക്കണം. കലിമാതിൻ ഫ, കലിമാതിൻ ഫ, ഫതബ അലൈഹ്, അലൈഹ്. സൂറത്തുൽ ഖുറൈശിൽ ഒക്കെ പഠിച്ചതുപോലെ ലഇലാഫി ഖുറൈഷ് അവിടെ ഒരു മദ്ദുണ്ടല്ലോ, അതേ മദ്ദാണ് ഇവിടെ നമ്മൾ നിർത്തുമ്പോൾ. അലൈഹ് ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുന്ന സമയത്ത് ഇത്രയും നീട്ടി രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. അലൈഹ് ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, തവ്വാബുർ റഹീം, റഹീം ഹ. ഇവിടേക്ക് റാ ഉച്ചരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകം ശദ്ദ് വരുന്ന സമയത്ത് അതുപോലെ കൂട്ടി ഒതുന്ന സമയത്തൊക്കെ അവിടെ തെക്രീർ എന്ന സിഫത്ത് കൂടുതൽ റ എന്ന ശബ്ദം ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 36-37 ആയത്തുകളാണ്. കേട്ട് മനസ്സിലാക്കിയത് ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 36-37 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം.

0: കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ആളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അല്ലാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് സൂറത്തു ദുഖാൻ 38 മുതൽ 59 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഹാതിം അൽ മലിക്കി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: വമാ

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: അൽഹംദുലില്ലാഹി.

بهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു അത്വീനിന്റെ വിവരണമാണ് നമ്മൾ ശ്രവിക്കുന്നത്.
3: അധ്യായം 95 സൂറത്തു തീൻ, മക്കയിൽ അവതരിച്ചത്, വചനങ്ങൾ 8.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: വത്തീനി, അത്തി തന്നെയാണ്. വസ്സൈതൂൻ, ഒലീവ് തന്നെയാണ്.
4: വത്തീനി വസ്സൈതൂൻ,
3: അത്തി തന്നെയാണ്, ഒലീവും തന്നെയാണ് സത്യം.
5: വചനം 2.
3: വതൂരി സീനീൻ, സീനീൻ പർവ്വതം തന്നെയാണ്. സീനാ പർവ്വതം തന്നെയാണ്.
4: വതൂരി സീനീൻ,
3: സീനാ പർവ്വതവും തന്നെയാണ് സത്യം.
5: വചനം 3.
3: വഹാദൽ ബലദി, ഈ രാജ്യം തന്നെയാണ്. അൽ അമീൻ, നിർഭയമായ, വിശ്വസ്തമായ.
4: വഹാദൽ ബലദിൽ അമീൻ,
3: ഈ നിർഭയ രാജ്യവും തന്നെയാണ് സത്യം.
5: വചനം 4.
3: ലഖദ് ഖലഖന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. ഫി അഹ്സനി, ഏറ്റവും നല്ലതിൽ. തഖ്വീം, പാകപ്പെടുത്തൽ, രൂപം ശരിപ്പെടുത്തൽ, ചൊവ്വാക്കൽ.
4: ലഖദ് ഖലഖന അൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം,
3: തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല പാകതയിലായി സൃഷ്ടിച്ചിരിക്കുന്നു.
5: വചനം 5.
3: ثم رددناه, പിന്നീട് നാം അവനെ മടക്കി ആക്കി തീർത്തു. അസ്ഫല, ഏറ്റം അധമൻ, താണവനായി. സാഫിലീൻ, അധമന്മാരിൽ, താണവരിൽ.
4: ثم رددناه اسفل سافلين,
3: പിന്നീട് അവനെ നാം അധമന്മാരിൽ ഏറ്റവും അധമനാക്കി തീർത്തു.
5: വചനം 6.
3: ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ച. വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. ഫലഹും, എന്നാൽ അവർക്കുണ്ടായിരിക്കും. അജ്റുൻ, പ്രതിഫലം, കൂലി. ഗൈറു മംനൂൻ, മുറിക്കപ്പെടാത്ത.

0: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. എന്നാൽ അവർക്കാകട്ടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ടായിരിക്കും.
1: അത്തിവൃക്ഷം നമ്മുടെ നാട്ടിൽ കാണപ്പെടുമെങ്കിലും അറേബ്യയിലെ വിശേഷിച്ചും ഫലസ്തീൻ നാടുകളിലെ അത്തിക്ക് പല വിശേഷതകളുമുണ്ട്. പഴത്തിൻ്റെ വലുപ്പം, ആകൃതി, സ്വാദ്, പ്രയോജനം എന്നിവയിലെല്ലാം അത് വളരെ മെച്ചപ്പെട്ടതാകുന്നു. ആരോഗ്യദായകമായ ഒരു ഭക്ഷ്യവസ്തുവും ഔഷധവീര്യം നിറഞ്ഞതും മുഴുവൻ അംശങ്ങളും തിന്നാൻ കൊള്ളുന്നതുമാണത്. ഒലീവ് മരമാകട്ടെ അതിൻ്റെ കേന്ദ്രം തന്നെ ഫലസ്തീനും പരിസരങ്ങളുമാകുന്നു. ഒലീവിൻ്റെ കായ വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണവിത്താണ്. അതുകൊണ്ട് പ്രത്യേകതരം കറിയും ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നെടുത്ത എണ്ണയാണ് സെയ്തെണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒലീവെണ്ണ. എണ്ണകളുടെ കൂട്ടത്തിൽ ഇതിനും പ്രാധാന്യം കൂടും. കറിയായും മരുന്നായും ലേപനമായും വിളക്കെണ്ണയായും അത് ഉപയോഗിക്കപ്പെടുന്നു. മൂസാനബി അലൈഹിസ്സലാമക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും അള്ളാഹുവിൻ്റെ സംസാരം കേട്ടതും തൗറാത്ത് ലഭിച്ചതും സീനാ പർവ്വതത്തിൽ വെച്ചാണ്. സിനീൻ എന്നും സെയ്ന എന്നും അതിന് പറയപ്പെടാറുണ്ട്. മൂസാ അലൈഹിസ്സലാമിൻ്റെയും ഇസ്രായേലിയരുടെയും ചരിത്രം ആ പർവ്വതവുമായി പല നിലക്കും ബന്ധപ്പെട്ടതാണ്. ഈ നിർഭയമായ രാജ്യം കൊണ്ട് വിവക്ഷ മക്ക രാജ്യമത്രേ. ഈ സൂറത്ത് അവതരിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയായിരുന്നുവല്ലോ. അവിടെ വെച്ച് കൊല, ഹിംസ തുടങ്ങിയതൊന്നും പാടില്ലാത്തതുകൊണ്ടാണ് അതിനെ നിർഭയമായ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മക്കായുടെ പ്രാധാന്യത്തെപ്പറ്റി അധികമൊന്നും വിവരിക്കേണ്ടുന്ന ആവശ്യമില്ല. ഈ നാല് വസ്തുക്കളെ കൊണ്ടും ആണയിട്ടുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യമെന്താണെന്ന് നോക്കാം. മനുഷ്യനെ അവൻ ഏറ്റവും നല്ല ഒരു പാകതയിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശാരീരികമായും ബുദ്ധിപരമായും ആത്മീയമായും എല്ലാം തന്നെ അവൻ ഇതര ജീവികളെക്കാൾ ഉത്കൃഷ്ടനാകുന്നു. അവനേക്കാൾ എത്രയോ വമ്പിച്ച വസ്തുക്കളെപ്പോലും കീഴൊതുക്കുവാനും അടക്കി ഭരിക്കുവാനും വേണ്ടുന്ന പക്വതയും പാകതയും അവന് അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ അതേ മനുഷ്യനെ തന്നെ അവൻ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കാത്ത പക്ഷം ഏറ്റവും വലിയ അധമനാക്കി അള്ളാഹു തരം താഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ്. അഥവാ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റം ദുഷ്ടനും നികൃഷ്ടനുമായിരിക്കും. പരലോകത്ത് അവന് ലഭിക്കുന്ന പ്രതിഫലം പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും ശോചനീയവും നിന്ദ്യവും ആയിരിക്കും. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരാകട്ടെ, സൃഷ്ടിയാവുള്ള അവരുടെ ഉത്കൃഷ്ടതയ്ക്ക് പുറമെ അള്ളാഹുവിൻ്റെ അടുക്കലും അവർ ഉത്കൃഷ്ടന്മാർ തന്നെ. അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലമാകട്ടെ കാലാകാലം തേമാനമോ ഭംഗമോ കൂടാതെ ശാശ്വതവുമായിരിക്കും. തഖ്‌വീം എന്ന വാക്കിന് തഖീഫ്, തഅദീൽ, തസ്വീർ, തസ്വിയ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അറബി നിഘണ്ടുക്കളിലും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും കൊടുത്തു കാണുന്നത്. പാകപ്പെടുത്തുക, സമപ്പെടുത്തുക, കിടയൊപ്പിക്കുക, അഭിവൃദ്ധിപ്പെടുത്തുക, സംസ്കരിക്കുക, രൂപം നൽകുക, ശരിപ്പെടുത്തുക എന്നിങ്ങനെ ആ പദങ്ങൾക്ക് മലയാളത്തിൽ വിവർത്തനവും നൽകാം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ വായിച്ച അർത്ഥവും വ്യാഖ്യാനവും നാലാം വചനത്തിന് നൽകിയിരിക്കുന്നതും. ഇമാം റാഹിം റഹിമഉള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഖുർആൻ നിഘണ്ടുവായ അൽ മുഫ്രദാത്തിൽ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: വദാലിക ഇഷാറത്തൻ ഇലാമ ഖുസ്സബിഹിൽ ഇൻസാനു മിനൽ അഖ്ലി വൽ ഫഹ്മ് വന്തിസാബിൽ ഖാമതിദ്ദാല്ല അലസ്തു ഇലാഇഹി അലാ കുല്ലി മാ ഫീ ഹാദൽ ആലം. സാരം: ഈ ലോകത്ത് എല്ലാറ്റിനെയും അടക്കി ഭരിക്കുവാൻ പറ്റുമെന്ന് കാണിക്കുന്ന ബുദ്ധി, ഗ്രഹണശക്തി, നിവർന്ന ശരീരനില മുതലായി മനുഷ്യന് പ്രത്യേകം നൽകപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ വചനം ചൂണ്ടിക്കാട്ടുന്നത്.
2: വചനം 7.
0: ഫമ, എന്നിരിക്കെ എന്താണ്, അപ്പോൾ എന്താണ്, യുകദ്ദിബുകെ, നിന്നെ വ്യാജമാക്കുന്നത്, ബഅദു, പിന്നീട്, ശേഷം, ബിദ്ദീൻ, പ്രതിഫല നടപടിയെപ്പറ്റി, മതത്തെക്കുറിച്ച്.
3: ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ.
0: നബിയെ, എന്നിരിക്കെ പിന്നീട് പ്രതിഫല നടപടിയെക്കുറിച്ച് നിന്നെ വ്യാജമാക്കുന്നത് എന്താണ്, അഥവാ എന്തൊരു ന്യായമാണതിനുള്ളത്?
2: വചനം 8.
0: അലൈസല്ലാഹു, അല്ലാഹു അല്ലയോ, ബി അഹ്കമി, ഏറ്റവും വലിയ വിധികർത്താവ്, ഏറ്റവും നല്ല വിധികർത്താവ്, അൽ ഹാകിമീൻ, വിധികർത്താക്കളിൽ.
3: അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ,
0: അല്ലാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ?
1: ബല വ ഇന്ന അലാ ദാലിക മിനശ്ശാഹിദീൻ, അല്ലാതെ അഥവാ തീർച്ചയായും അതെ, ഞാനും അതിന് സാക്ഷ്യം വഹിക്കുന്നവരിൽ പെട്ടവനാണ് എന്ന് ഈ വചനം ഓതുമ്പോൾ പറയേണ്ടതുണ്ടെന്ന് സൂറത്തുൽ മുർസലാത്തിന്റെ അവസാനത്തിൽ നാം ഉദ്ധരിച്ച ഹദീസിൽ പ്രസ്താവിച്ചത് ഓർക്കുക. മനുഷ്യന്റെ നിലയും നിലവാരവും മുകളിൽ ചൂണ്ടിക്കാട്ടിയ പ്രകാരമാണ്. എന്നിരിക്കെ അവൻ ഒരു വിചാരണയെയും പ്രതിഫലത്തെയും നേരിടേണ്ടി വരുമെന്ന് ഈ ജനങ്ങളോട് പറയുമ്പോൾ അതിനെ വ്യാജമാക്കി നിഷേധിക്കുവാൻ പിന്നെ എന്തുണ്ട് ന്യായം? എന്തുണ്ട് കാരണം? ഒന്നുമില്ല, കേവലം മർക്കടമുഷ്ടിയും ധിക്കാരവും തന്നെ. എന്നാൽ അള്ളാഹു സാധാരണ വിധികർത്താക്കളെ പോലെയുള്ള ഒരു വിധികർത്താവല്ല. അവൻ എല്ലാ വിധികർത്താക്കളെക്കാളും ഏറ്റവും വലിയ യുക്തിമാനും ശക്തിമാനും അധികാരസ്ഥനുമായ വിധികർത്താവാണ്. ഇതവർ ഓർത്തിരിക്കട്ടെ എന്നു സാരം.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അത്തീനിൻ്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
5: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൻ്റെ അനുഗ്രഹീത ഭവനങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ദിവ്യവചനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാം. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
3: الله اكبر الله

0: الله أكبر.
1: الله أكبر.
0: الحمد لله رب العالمين،

آمين. وعباد الرحمن الذين يمشون على الأرض هوناً

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുർഖാനിലെ 43 മുതൽ 77 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഹജ്ജിലെ 65 മുതൽ 69 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ ആല ഇമ്രാനിലെ 53 മുതൽ 58 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ ആൽ ഇംറാനിലെ 53 മുതൽ 58 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു. സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ് അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്.

خلقتني من نار وخلقته من طين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 76-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച സംഭവവും ആ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം മലായിക്കത്തുകളോട് പറയുകയും അവരോട് ആദം അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ആ കൽപ്പന അള്ളാഹു പുറപ്പെടുവിക്കുമ്പോൾ ആ സദസ്സിൽ ഇബ്ലീസും ഉണ്ടായിരുന്നു എന്നതാണ് ഖുർആനിലെ മറ്റു പല ആയത്തുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അള്ളാഹു പറയുന്നു, ഖാല, ആ ഇബ്ലീസ് പറഞ്ഞു. അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ പറഞ്ഞു എന്നത് ഇബ്ലീസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അന ഖൈറുൻ, ഞാൻ ഉന്നതനാണ്, മിൻഹു, അവനേക്കാൾ, അഥവാ ആദമിനേക്കാൾ. ഖലഖതനി, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നാരിൻ, തീയിനാൽ, അഗ്നിയിൽ നിന്ന്. വ ഖലഖതഹു, അവനെ നീ സൃഷ്ടിച്ചു, മിൻ തീൻ, കളിമണ്ണിനാൽ. അവൻ പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാകുന്നു, എന്നെ നീ അഗ്നിയാൽ സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ നീ കളിമണ്ണിനാലും സൃഷ്ടിച്ചിരിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അള്ളാഹു മലായിക്കത്തുകളോട് പറഞ്ഞു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ മനസ്സിലാക്കി അത് ഒരു വണക്കം കാണിക്കൽ മാത്രമായിരുന്നു, ഇബാദത്തിൻ്റെ ഒരു സുജൂദായിരുന്നില്ല. അവിടെ മലായിക്കത്തുകൾ പൂർണ്ണമായി ആ കൽപ്പന പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വന്നു, അവരും തയ്യാറായി. എന്നാൽ ഇബ്ലീസ് അതിന് തയ്യാറായില്ല. അവൻ അതിന് പറഞ്ഞ കാരണമാണ് ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു, കാരണം ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാകുന്നു, ആദമാകട്ടെ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഒരിക്കലും തന്നെ നമുക്കാർക്കും തടസ്സമാകാൻ പാടില്ല. ഏതൊരു ശ്രേഷ്ഠത നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ അത് നൽകിയത് അള്ളാഹു മാത്രമാണെന്ന തിരിച്ചറിവാണ് വിനയം കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ഞാൻ തരക്കേടില്ലാത്തവനാണല്ലോ, സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവനാണല്ലോ, ശാരീരികമായ ക്ഷമതയുള്ളവനാണല്ലോ എന്ന ആ ഒരു ധാരണ ഒരു തരത്തിലും അഹങ്കാരികളാകാൻ നമ്മെ പ്രേരിപ്പിക്കരുത്. മറിച്ച് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ശ്രേഷ്ഠതകളും മറ്റുള്ളവരെക്കാൾ നാം അനുഭവിക്കുന്നുവെങ്കിൽ അതിന് കൂടുതൽ അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവാണ് ഒരു യഥാർത്ഥ വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹു നമുക്ക് കരിഞ്ഞരുളിയ അനുഗ്രഹങ്ങളെ പിൻവലിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന ബോധം നമ്മളിലുണ്ടാകണം. പക്ഷേ ഇവിടെ പിശാജ് പറഞ്ഞതുപോലെ തന്നെ പിശാജ് മനുഷ്യർ മനസ്സുകളിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികൾ കുത്തിച്ചെലുത്തുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത്ര മോശക്കാരനാണോ? ഞാൻ എന്തിനാണ് അവന് താഴ്ന്നു കൊടുക്കുന്നത്? ഞാൻ എന്തിന് വിനയം കാണിക്കണം എന്ന് ചിന്തിക്കുന്നവരെ മനുഷ്യരിൽ കാണാൻ സാധിക്കും. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യരിലും ഈ ചിന്ത ഉണ്ടാവാറുണ്ട് എന്നത് നാം ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇത്തരം സംഭവങ്ങൾ പറയുന്നതിലൂടെ വലിയ ഗുണപാഠമാണ് അവൻ നമുക്ക് നൽകുന്നത്. നാം ഒരിക്കലും ഒരു കാര്യം കൊണ്ടും എത്ര വലിയ കഴിവുള്ള ആളായിരുന്നാലും അല്ലെങ്കിൽ എത്ര കഴിവ് ശേഷിയുള്ള ആളാണെങ്കിലും അഹങ്കാരികളാകാൻ അത് ഇടയാക്കരുത്. അഹങ്കാരിയാവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കരുത് എന്ന ഒരു വലിയ അധ്യാപനം ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖാല

0: قال അവൻ പറഞ്ഞു അന ഞാൻ ഖൈറും മിൻഹു അവനേക്കാൾ ഉത്തമനാകുന്നു ഖലഖതനി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു മിന്നാരിൻ തീയിനാൽ വഖലഖതഹു അവനെ നീ സൃഷ്ടിച്ചിരിക്കുന്നു മിത്തീൻ കളിമണ്ണിൽ നിന്നും അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധിപ്പിച്ച് മനസ്സിലാക്കണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ നിറത്തിൻ്റെ പേരിൽ അതേപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിൽ തറവാടിൻ്റെ പേരിലൊക്കെ വലിയ ഔന്നിത്യം കാണിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞു ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല വലാ അബിയള അലാ അസ്വദ ഏ വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഈ ആശയം ഈ ആദർശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് യാ യുഹന്നാസ് ഹേ മനുഷ്യരെ ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാകുന്നു വജഅൽനാകും ശുഉബം വ ഖബായില ലിതആറഫു നിങ്ങളെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് തിരിച്ചറിവിനു വേണ്ടിയാകുന്നു ഇന്ന അക്രമകും ഇൻദല്ലാഹ് അല്ലാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അത്ഖാകും നിങ്ങളിൽ പരമഭക്തി കാത്തു സൂക്ഷിക്കുന്നവനാകുന്നു. അപ്പോ ഏതെങ്കിലും ഭൗതിക സൗകര്യങ്ങളെക്കൊണ്ട് ശ്രേഷ്ഠതകളെക്കൊണ്ട് അഹങ്കരിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. 77-ാമത്തെ വചനം ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം ഖാല അവൻ പറഞ്ഞു ഫഖ്റുജ് എന്നാൽ നീ പുറത്തു പോവുക നീ പുറത്തു പോകണം മിൻഹ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന് ഫഇന്നക കാരണം നിശ്ചയമായും നീ റജീം ആട്ടപ്പെട്ടവനാണ്. ഇവിടെ ഖാല എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ചാണ്. ഖാല അവൻ പറഞ്ഞു ഫഖ്റുജ് എന്നാൽ നീ പുറത്തു പോകണം മിൻഹ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന് ഫഇന്നക നിശ്ചയമായും നീ റജീം ആട്ടപ്പെട്ടവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചത് കാരണത്താൽ തൻ്റെ ശ്രേഷ്ഠത അവൻ തൻ്റെ സൃഷ്ടിപ്പിൽ ദർശിക്കുകയും ഞാൻ മോശക്കാരനല്ല ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ മാത്രം താഴ്ന്നവനല്ല എന്നവൻ ധരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നതിൽ അവനെ അത് തടസ്സം അവനത് തടസ്സമുണ്ടാക്കുകയും ചെയ്തു അവനെ അഹങ്കാരിയാക്കി മാറ്റി അതുവഴി അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായി. അതാണ് 77-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അള്ളാഹു ആദം ഈ ഇബിലീസിനോട് അള്ളാഹു കൽപ്പിക്കുന്നു. ഖാല അവൻ പറഞ്ഞു ഫഖ്റുജ് മിൻഹാ നീ അതിൽ നിന്നും പുറത്തു പോവുക ഫഇന്നക റജീം എന്നാൽ തീർച്ചയായും നീ ആട്ടപ്പെട്ടവനാണ്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് ആ വചനം. തുടർന്ന് 78-ാമത്തെ വചനം വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ വഇന്ന അലൈക നിശ്ചയമായും നിന്റെ മേൽ ഉണ്ടുതാനും ലഅനതി എന്റെ ശാപം ഇലാ യൗമിദ്ദീൻ നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ ദിവസം വരെ നിശ്ചയമായും നടപടിയെടുക്കുന്ന ദിവസം വരേക്കും അല്ലെങ്കിൽ പ്രതിഫല ദിവസം വരേക്കും നിന്റെ മേൽ എന്റെ ശാപമുണ്ടായിരിക്കുന്നതാണ്. ഇതും നാം ചിന്തിക്കേണ്ട മനസ്സിരുത്തി വായിക്കേണ്ട വചനമാണ്. അള്ളാഹുവിന് വഴിപ്പെടാൻ തയ്യാറില്ലാതിരുന്നാൽ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും നമ്മെ അർഹരാക്കി മാറ്റും. അതുവഴി നാം ദുനിയാവിലും ആഖിറത്തിലും പരാജിതരായിട്ട് മാറുമെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് പരലോകത്തെ വിസ്മരിച്ചുകൊണ്ട് മരണത്തെയും മരണശേഷമുള്ള ജീവിതത്തെയും നിഷേധിക്കുന്ന, അതിനൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുവഴി ഇഹലോകവും പരലോകവുമാണ് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന ഗൗരവമായ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാതെ പോകുന്നു. ഇവിടെ അള്ളാഹുവിനെ ധിക്കരിച്ചതുവഴി അള്ളാഹുവിൻ്റെ നിത്യശാപത്തിന് ഇബിലീസ് കാരണക്കാരനായി എന്നതാണ് 78-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്ന് 79-ാമത്തെ വചനം,
1: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
0: ഖാല, അവൻ പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, ഫഅൻദിർനീ എനിക്ക് ഒഴിവ് നൽകണേ,
1: ഫഅൻദിർനീ
0: എന്നാൽ എനിക്ക് ഒഴിവ് നൽകണേ,
1: ഇലാ യൗമി ദിവസം വരെ, യുബ്അസൂൻ
0: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന. 79-ാമത്തെ വചനം,
1: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
0: അവൻ പറഞ്ഞു, രക്ഷിതാവേ എന്നാൽ അവർ, അതായത് മനുഷ്യർ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരേക്കും നീ എനിക്കു കാലതാമസം നൽകേണമേ. അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച, ധിക്കാരം കാണിച്ച ഇബിലീസിൻ്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അവൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ ഇവിടെ ജീവിക്കാൻ നീ എനിക്ക് അവസരം തരണേ എന്ന്. അവൻ്റെ ആ നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം അള്ളാഹു അംഗീകരിച്ചു എന്നാണ് തുടർന്നുള്ള വചനത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു പരീക്ഷണം എന്ന നിലക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരും വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുന്നവരും ദുർമാർഗത്തിലേക്ക് വഴി തെറ്റിപ്പോകുന്നവരും ആരാണെന്ന് അള്ളാഹു പ്രത്യക്ഷത്തിൽ അത് കാണിക്കാൻ വേണ്ടി, അള്ളാഹു അത് മനസ്സിലാക്കാൻ വേണ്ടി എന്നതിനേക്കാൾ കൂടുതൽ, അത് അള്ളാഹു പ്രത്യക്ഷത്തിൽ കാണിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം എന്ന നിലക്ക് ഇബ്ലീസിന് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അള്ളാഹു അവസരം നൽകിയെന്നാണ് തുടർന്നുള്ള വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 79-ാമത്തെ വചനം,
1: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
0: ഖാല, അവൻ പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ,
1: ഫഅൻദിർനീ
0: എനിക്ക് നീ കാലതാമസം നൽകണേ,
1: ഫഅൻദിർനീ
0: എനിക്ക് നീ കാലതാമസം നൽകണേ, ഫി ഇലാ യൗമി യുബ്അസൂൻ
1: ഇലാ യൗമി ദിവസം വരെ, യുബ്അസൂൻ
0: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ. തുടർന്നുള്ള വചനം ഇതിന്റെ വിശദീകരണമാണ്.
1: ഖാല ഫഇന്നക മിനൽ മൂദരീൻ.
0: ഖാല, അവൻ പറഞ്ഞു, അഥവാ അള്ളാഹു പറഞ്ഞു, ഫഇന്നക, എന്നാൽ നിശ്ചയമായും നീ,
1: മിനൽ മൂദരീൻ,
0: കാലതാമസം നൽകപ്പെട്ടവരിൽ തന്നെ. അതായത് അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ കാലതാമസം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ ഇബിലീസിൻ്റെ ആവശ്യം അള്ളാഹു അംഗീകരിച്ചു. ഒരു പരീക്ഷണാർത്ഥം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അള്ളാഹു അവന് അവസരം നൽകി. പക്ഷേ എത്ര കാലം ജീവിക്കാൻ അവസരം ലഭിച്ചാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരംശം പോലും അനുഭവിക്കാൻ അവന് അവസരമില്ല എന്നത് അത് ഗൗരവതരമായ കാര്യമാണ്. നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ദീർഘകാലം ജീവിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘകാലം ജീവിക്കുകയും നല്ല നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളാകുന്നു എന്നതാണ്. നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. കാലം ദൈർഘ്യമാകുമ്പോൾ, ദീർഘകാലം ജീവിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർ ദുർവൃത്തിയിലേക്കും അതേപോലെ ദുഷ്ടതയിലേക്കും വഴിമാറി സഞ്ചരിച്ച കാഴ്ചയാണ് പൂർവീകരിൽ നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു വേദക്കാരെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവർക്ക് കാലം ദീർഘിച്ചു പോയി, അതുവഴി അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്ന്. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കണം. എത്ര കാലമാണ് അള്ളാഹു അനുവദിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ എത്ര കാലമായിരുന്നാലും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് ഈ ആയുഷ്കാലം നമുക്ക് ഉപകാരപ്പെടുക. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. തുടർന്ന് അള്ളാഹു 81-ാമത്തെ വചനത്തിൽ പറയുന്നു,
1: ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം. ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം.
0: അവിടെ ഇലാ യൗമിൽ വഖ്തി അല്ല വഖ്തി എന്ന് തന്നെ പറയണം. കാരണം ഹുറൂഫുൽ ഖൽഖലയുടെ അക്ഷരമാണ്. സുക്കൂർ നൽകപ്പെടുമ്പോൾ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടൊരു അക്ഷരമാണ് ഖാഫ്.
1: ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം.
0: ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ, ആ ദിവസം വരെ. ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ, അല്ലെങ്കിൽ ആ സമയം വരെ.
1: അൽ മഅ്ലൂം, അറിയപ്പെട്ട,
0: അതായത് അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ആ ദിവസം വരേക്കും. ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാകുന്നു.
1: ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം,
0: അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. അപ്പോൾ ഖിയാമത്ത് നാളിനെക്കുറിച്ച് വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ അത് നിർണിതമായ ദിവസമാണ്, അറിയപ്പെട്ട ദിവസമാണ്. അതൊരിക്കലും തന്നെ അറിയപ്പെടാത്തതല്ല, വിദൂരതയിലല്ല എന്നാണ് ഖുർആന്റെ ഭാഷ്യം. സൂറത്ത് മഅരിജിൽ കാണാം, ഇന്നഹും യറൗനഹു ബഈദ
1: വനറാഹു ഖരീബ.
0: തീർച്ചയായും അവർ അതിനെ വിദൂരയായി കാണുന്നു, നാം അതിനെ അടുത്തായി കാണുന്നു. മറ്റു പല സൂറത്തുകളിലും ആ ദിവസത്തെക്കുറിച്ച് വഖ്തിൽ മഅ്ലൂം അല്ലെങ്കിൽ യൗമിൽ മഅ്ലൂം എന്നൊക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അതുപോലെയാണ് ഇവിടെയും പറഞ്ഞത്,
1: ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം.
0: ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ.
1: യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ.
0: അൽ മഅ്ലൂം, അറിയപ്പെട്ട അല്ലെങ്കിൽ നിശ്ചിതമായ, അതായത് പക്ഷേ നിശ്ചിതമായ അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. അതാണ് 81-ാമത്തെ ആയത്ത്. അത് പറഞ്ഞാൽ ആ സമയം വരെ അവൻ അല്ലാഹു അവസരം നൽകിയിരിക്കുന്നു എന്നർത്ഥം.
1: ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ.
0: ഖാല, അവൻ പറഞ്ഞു, ഫബിഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം.
1: ഫബിഇസ്സതിക,
0: എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം.
1: ലഉഗ്വിയന്നഹും,
0: നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും.
1: ലഉഗ്വിയന്നഹും,
0: നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും.
1: അജ്മഈൻ,
0: എല്ലാവരെയും. ഖാല, അവൻ പറഞ്ഞു, ഫബിഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം.
1: ലഉഗ്വിയന്നഹും,
0: നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും. അജ്മഈൻ, എല്ലാവരെയും. അതായത് അവൻ അഥവാ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഞാൻ അവരെ അഥവാ മനുഷ്യരെ മുഴുവനും നിശ്ചയമായും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനോട് ഒരു വെല്ലുവിളി സ്വരത്തിൽ അല്ലെങ്കിൽ സത്യം ചെയ്തുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ അവരെ എല്ലാവരെയും വഴിപിഴപ്പിക്കും. ഇതും നമുക്ക് വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ, അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുന്നവനായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇബ്ലീസിനെയും അവൻ്റെ കൂട്ടാളികളെയും പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രംഗത്തും അവൻ്റെ ദുർമാർഗങ്ങളെക്കുറിച്ച്, അവൻ്റെ വഴിതെറ്റിക്കലിനെക്കുറിച്ചുള്ള ജാഗ്രതാബോധം സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കണം. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഖുർആന്റെ കൽപ്പന അതാണ്, ഫഇദാ ഖറഅത്ത ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നീ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക എന്നതാണ്. അതുകൊണ്ട് പിശാചിനെക്കുറിച്ചും അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ചും അവൻ്റെ അനുയായികളെ നരകത്തിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ തരത്തിലുള്ള പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
3: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാൻ. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടിലേപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അന്നുബദ്ദില അന്നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീനു ശേഷം മീം, ഖൈറം മി, തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ.

സുക്കൂണുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻ ഹും വമ നഹ്നു ബിമസ്ബൂഖീൻ നഹ്നു ഹ. ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇർദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായയുടെ സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീന് ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീ യൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيات خاشعة أبصارهم ترهقهم ذلة. ഇവിടെ ഖാശിഅതൻ, ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ, ഖാശിഅ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖു.

ഹും തർഹഖുഹും ഖാഫ് തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم ليوم അല്ല യൗമാണ്. ذلك اليوم الذي كانوا يوعدون خاشعة

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി കിഡ്സ് ടൈം. മനോഹരമായ ലോകപ്രശസ്ത കുഞ്ഞുകാരിയങ്ങളായിട്ടുള്ള കുട്ടികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈമിൽ സൂറത്ത് സുമറിന്റെ 16 മുതൽ 23 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ കിഡ്സ് ടൈം സൂറ സുമറിന്റെ 16 മുതൽ 23 വരെ.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 24 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب من عمل صالحا.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ 24 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സുഹഫി.
1: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റത്തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്ത ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്ത ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിക്കുന്നത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബ് 51 ഭാഗം 2.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 51-ാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഭാഗം പഠിച്ചു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم ترجي من تشاء منهن وتؤوي إليك من تشاء ومن ابتغيت ممن عزلت فلا جناح عليك

ബിക്കും വകാന അല്ലാഹു അലീമൻ ഹലീമ വകാന അല്ലാഹു അലീമൻ ഹലീമ വകാന അല്ലാഹു അലീമൻ ഹലീമ വകാന അല്ലാഹു അലീമൻ ഹലീമ.

0: بكم وكان الله عليما حليما. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിച്ചത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബ് 51 ഭാഗം 2.
2: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: Peace Radio, tuned to reality.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. തൻസീൽ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത ഖുർആൻ കാരി സഅദ് അൽ ഗാമിദി സൂറത്തുദ്ദഹർ മുതൽ സൂറത്തുന്നാസ് വരെ പാരായണം ചെയ്യുന്നു.

كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر